രാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

നമസ്കാരം ഏവർക്കും. ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്, മിഥുനം 11, 2026 ജൂൺ 25 വ്യാഴാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഇന്ന് ഒരു പുതിയ ദിനമാണ്, സമർപ്പണത്തിന്റെ ദിനം. മഹത്തായ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഒരു യാത്ര. അജ്ഞാതമായ ജീവിതയാത്രയിൽ ലക്ഷ്യം കണ്ടെത്തുവാൻ നിരന്തരം നാം ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ഓരോ യാത്രയും മനോഹരമാക്കുവാൻ നാം നമ്മുടെ ഹൃദയം അർപ്പണം ചെയ്യണം. നമുക്ക് ജീവിതം ലഭിച്ചിട്ടുള്ളത് വിലപിക്കാനല്ല, പരസ്പരം സ്നേഹിച്ച് വളരാനാണ്. സ്വാർത്ഥത നമ്മുടെ ഹൃദയത്തെ ഇരുട്ടിലാക്കുന്നു. സ്വാർത്ഥത നാം വെടിയണം. സഹജീവികളോട് നാം കരുണ കാട്ടണം. പരസ്പരം സ്നേഹിക്കുവാനും വിശ്വസിക്കുവാനും നാം തയ്യാറാകണം. അപ്പോൾ ഭൂമിയെ സ്വർഗമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് പുണ്യം. അശരണരും ആലംബഹീനരുമായ നിരവധി ആളുകൾ നമുക്ക് മുന്നിലുണ്ട്. രോഗത്താലും മറ്റും കഷ്ടത അനുഭവിക്കുന്ന അനേകായിരങ്ങൾ ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ ഒരു നോക്കുകൊണ്ട് ഒരു കർമ്മം കൊണ്ട് നമുക്കവരെ പ്രത്യാശയുടെ പുത്തൻ പ്രഭാതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ കഴിയും. അഹന്തയും വെറുപ്പും വെടിഞ്ഞ് ഒരു പുതിയ ദിനം തുടങ്ങുവാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM ശുഭദിനാശംസകൾ. ദിനാദൈന്യേന ജീവനം.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് ഗ്രാമഭംഗി, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2 മണിക്ക് നിയമവീഥി, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:30 ഗാനവീഥി, 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 7 മണിക്ക് അറിയാം അറിവ് നേടാം, 8 മണിക്ക് സുന്ദര സഞ്ചാരം, 8:30 മേഘമൽഹാർ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

0: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 25. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയതും കൊറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു ജൂൺ 25-നായിരുന്നു. ജൂൺ 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് ചരിത്രത്തിൽ ഇന്ന് ജൂൺ 25. ലോർഡ്സിൽ വെസ്റ്റിൻഡീസിനെ 43 runs തോൽപ്പിച്ച് ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് 1983 ജൂൺ 25-നായിരുന്നു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25-നായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ ശുപാർശ പ്രകാരം അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസമായിരുന്നു. ജൂൺ 25-നായിരുന്നു കൊറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടി തുടങ്ങിയ ഈ ആഭ്യന്തര യുദ്ധം പിന്നീട് ശീതയുദ്ധത്തിന്റെ രൂപമെടുത്തു. അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള ആദ്യ ഉഭയദിശ റേഡിയോ പ്രക്ഷേപണം നടന്നത് 1920 ജൂൺ 25-നായിരുന്നു. ജൂൺ 25-നായിരുന്നു കെ ആർ നാരായണൻ ഇന്ത്യയുടെ 10th രാഷ്ട്രപതിയായി സ്ഥാനമേറ്റത്. പ്രതിഭാ പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിതയായി മാറിയത് 2007 ജൂൺ 25-നായിരുന്നു. സംഗീതത്തിനും നൃത്തത്തിനും പുതിയ നിർവചനം രചിച്ച മൈക്കിൾ ജാക്സൺ അന്തരിച്ചത് 2009 ജൂൺ 25-നായിരുന്നു. അമേരിക്കൻ ടെലിവിഷൻ റേഡിയോ നെറ്റ്വർക്ക് CBS ന്യൂയോർക്കിൽ നിന്നുള്ള 4 ആദ്യത്തെ കളർ TV പ്രോഗ്രാം സംപ്രേഷണം ചെയ്തത് 1951 ജൂൺ 25-നായിരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: സ്നേഹ സാന്ത്വനം, ജീവസ്പന്ദനം, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്ക് കാരണമാകുമെന്നും പൌരന്മാർക്കും വ്യവസായങ്ങൾക്കും സമയബന്ധിതമായ ആനുകൂല്യങ്ങൾ നഷ്ടമാക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പദ്ധതി നടത്തിപ്പിലെ തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നിർവഹണത്തിന്റെ സൂക്ഷ്മ നിരീക്ഷണം ഉറപ്പാക്കാനും ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന ഗവൺമെന്റുകൾക്കും പ്രധാനമന്ത്രി നിർദ്ദേശം നൽകി. ഗതിശക്തി നാഷണൽ മാസ്റ്റർ പ്ലാൻ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി എടുത്തുപറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ വികസന പദ്ധതികളും പൊതുജനങ്ങളുടെ പരാതികളും യോഗം അവലോകനം ചെയ്തു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷിനിയാനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദനം അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കാൻ സൌകര്യമൊരുക്കിയതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തിന് നന്ദി അറിയിച്ചു. ഇന്ത്യയും അർമേനിയയും തമ്മിൽ ഊഷ്മളവും ബഹുമുഖവുമായ പങ്കാളിത്തം പ്രധാന മേഖലകളിൽ വ്യാപിപ്പിക്കുന്നതിന് പരസ്പര പ്രതിബദ്ധത അറിയിച്ചതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. നാർക്കോ കോർഡിനേഷൻ സെന്ററിന്റെ 10-ാമത് ഉന്നതതല യോഗം നാളെ ന്യൂഡൽഹിയിൽ നടക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ മയക്കുമരുന്ന് കടത്തും മയക്കുമരുന്ന് ദുരുപയോഗവും ചെറുക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനുമായാണ് യോഗം സംഘടിപ്പിക്കുന്നതെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഡൽഹിയിൽ നിന്ന് അമൃത്സറിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം പാക് വ്യോമാതിർത്തിയിൽ പ്രവേശിച്ചതായി വ്യോമയാന മന്ത്രാലയം സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച രാത്രി അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ഇക്കാര്യം അധികൃതരെ അറിയിക്കാതിരുന്നതിന് അമൃത്സറിലെ ബന്ധപ്പെട്ട എയർ ട്രാഫിക് കൺട്രോളർക്കും ഓപ്പറേറ്റിംഗ് ക്രൂവിനുമെതിരെ താൽക്കാലിക അച്ചടക്ക നടപടി സ്വീകരിച്ചതായി മന്ത്രാലയം അറിയിച്ചു. മറ്റൊരു വിമാനത്തിൽ പക്ഷിയിടിച്ചതിനെ തുടർന്ന് റൺവേയിൽ പരിശോധന നടക്കുന്നതിനാൽ എയർ ട്രാഫിക് കൺട്രോൾ വിമാനത്തോട് ലാൻഡിംഗ് മാറ്റിവെച്ച് വട്ടമിട്ട് പറക്കാൻ നിർദ്ദേശിച്ചതിനിടെയാണ് വിമാനം അബദ്ധത്തിൽ പാക് വ്യോമ മേഖലയിലേക്ക് കടന്നത്. പാകിസ്ഥാൻ ATC അധികൃതരുമായി പ്രവർത്തനം ഏകോപിപ്പിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കൃത്യമായ നികുതി ഭരണത്തിലൂടെയും ഖജനാവിന്റെ ചോർച്ച തടഞ്ഞും ജനങ്ങൾക്ക് മേൽ നികുതി ഭാരം കെട്ടിവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ടു പോകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നത് ഗവൺമെന്റ് നയമല്ലെന്നും കൃത്യമായ പദ്ധതികളിലൂടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ ശക്തമാക്കുകയും ലാഭകരമാക്കുകയുമാണ് ഗവൺമെന്റിന് ലക്ഷ്യമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗല്ല ഒഴികെ മറ്റൊരു പകർച്ചവ്യാധിയും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലമ്പനി എന്നിവ മുൻ വർഷങ്ങളെക്കാൾ കുറവാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്തതെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 241 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെന്നും 7 പേർ രോഗം ബാധിച്ച് മരിച്ചെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 14 പേരും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേരും നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 86 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. സംസ്ഥാനത്ത് പൾസ് പോളിയോ തുള്ളിമരുന്ന് ഞായറാഴ്ച വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. പരിപാടിയുടെ ക്രമീകരണങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. 5 വയസ്സിന് താഴെ പ്രായക്കാരായ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നുവെന്ന് ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.

0: ഉൾപ്പെട്ടു. 5 വയസ്സിന് താഴെ പ്രായക്കാരായ 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെയും പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. സംസ്ഥാനത്തെ 14 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തൃശൂർ ഇഞ്ഞാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ മുസ്കാൻ സർട്ടിഫിക്കേഷനുകൾ ലഭിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലക്ഷ്യ സർട്ടിഫിക്കേഷനും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഗോത്രബന്ധു പദ്ധതി പ്രകാരം സേവനമനുഷ്ഠിക്കുന്ന മെന്റർ അധ്യാപകരെ പിരിച്ചുവിട്ടു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി കെ എ തുളസി പറഞ്ഞു. കരാർ കാലാവധി അവസാനിച്ചതിനെയാണ് പിരിച്ചുവിടലായി ചിത്രീകരിക്കുന്നതെന്ന് നിയമസഭയിൽ മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് നിയമനങ്ങൾക്ക് കൃത്യമായ നയങ്ങളുണ്ടെന്നും മെന്റർ ടീച്ചർമാരുടെ വിജ്ഞാപനവും നടപടികളും പി എസ് സി മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മപ്പെടുത്തലായാണ് എല്ലാ വർഷവും ജൂൺ 25 സംവിധാൻ ഹത്യാ ദിവസമായി ആചരിക്കുന്നത്. അടിയന്തരാവസ്ഥക്കാലത്ത് ദുരിതമനുഭവിച്ചവരെ ആദരിക്കാനും ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരെ ബോധവൽക്കരിക്കാനുമാണ് ദിനാചരണം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ ഇന്നലെ 133 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 139 പേർ അറസ്റ്റിലായി. ഇവരിൽ നിന്ന് 71 ഗ്രാമിലധികം MDMA 3 കിലോയിലധികം കഞ്ചാവും 0.4 ഗ്രാം ഹെറോയിനും 2 കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. ഇതുവരെ 3,790 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ആകെ 4,070 അറസ്റ്റുകളും നടന്നു. കണ്ണൂർ പുതിയങ്ങാടിയിൽ ഫിഷിംഗ് ഹാർബർ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് സാധ്യതാ പഠനം നടത്തുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൽ ഗഫൂർ അറിയിച്ചു. ഈ ആവശ്യമുന്നയിച്ച് എം വിജിൻ MLA നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. മിയാമി സ്റ്റേഡിയത്തിൽ പുലർച്ചെ എതിരില്ലാത്ത 3 ഗോളിന് സ്കോട്ട്ലാൻഡിനെയാണ് ബ്രസീൽ പരാജയപ്പെടുത്തിയത്. ഇതേ ഗ്രൂപ്പിൽ അറ്റ്ലാന്റയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ മൊറോക്കോ 2-4 ഗോളിന് ഹെയ്ത്തിയെ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് ബി മത്സരത്തിൽ ബോസ്നിയ ഹെർസോഗോവിന 1-3 ഗോളിന് ഖത്തറിനെയും സ്വിറ്റ്സർലാൻഡ് 1-2 ഗോളിന് കാനഡയെയും തോൽപ്പിച്ചു. ഗ്രൂപ്പ് എ മത്സരങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. സൌത്ത് ആഫ്രിക്ക സൌത്ത് കൊറിയയും മെക്സിക്കോ ചെക്കിയെയും നേരിടുകയാണ്. വിശദാംശങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: കടുത്ത പോരാട്ടത്തിൽ സഹ ആതിഥരായ കാനഡയെ 1-2 ഗോളുകൾക്ക് മറികടന്ന് ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ് 1-ആം സ്ഥാനത്തോടുകൂടി നോക്കൌട്ട് റൌണ്ടിലെത്തി. 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റുമായി സ്വിറ്റ്സർലൻഡ് മുന്നേറിയപ്പോൾ 4 പോയിന്റുമായി കാനഡ റൌണ്ട് ഓഫ് 32 സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരു ടീമുകളും കളം നിറഞ്ഞ മത്സരത്തിൽ 2ാം പകുതിയിലാണ് ഗോളുകൾ പിറന്നത്. ഗ്രൂപ്പ് ബിയിലെ തന്നെ മറ്റൊരു മത്സരത്തിൽ ഖത്തറിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. 4 പോയിന്റോടെ ബോസ്നിയയും നോക്കൌട്ട് സാധ്യത സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ സൂപ്പർ താരം വിനീഷ്യസിന്റെ ഇരട്ടഗോൾ മികവിൽ സ്കോട്ട്ലാൻഡിനെ തകർത്ത് ബ്രസീൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. അടിയും തിരിച്ചടിയും നിറഞ്ഞ മറ്റൊരു ആവേശ പോരിൽ ഹെയ്തിയെ 2-4 ഗോളുകൾക്ക് മറികടന്ന് സി ഗ്രൂപ്പിൽ മൊറോക്കോ ബ്രസീലിന് പിന്നിൽ 2ാം സ്ഥാനത്തെത്തി. ഗ്രൂപ്പുകളിലെ അവസാന റൌണ്ട് മത്സരങ്ങൾ ആരംഭിച്ചതോടെ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണങ്ങൾക്കാവും ഇനി ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക.
0: ICC വനിതാ 2020 ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്ററിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 7-ന് മത്സരം. ഹർമൻപ്രീത് കൌർ നയിക്കുന്ന ടീം ഗ്രൂപ്പ് എയിൽ നിലവിൽ 2ാം സ്ഥാനത്താണ്. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്തിൽ തരിശായി കിടക്കുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഇന്ന് മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്യും. പുനർജനി പദ്ധതിയിലൂടെയാണ് പാടശേഖരത്തിന് പുതുജീവൻ നൽകുന്നത്. മലപ്പുറം ജില്ലയിൽ ഈ മാസം പനി ബാധിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയവരുടെ എണ്ണം 500,000 കടന്നു. ബുധനാഴ്ച വരെ 51,436 പേർ പനി ബാധിതരായി OP ചികിത്സ തേടിയിട്ടുണ്ട്. 186 പേരെ കിടത്തി ചികിത്സയ്ക്കും വിധേയമാക്കി. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായി സംഘടിപ്പിച്ച 36ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനങ്ങൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. കേരളത്തിൽ നിന്ന് തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയ പുരസ്കാരം സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളിലെ കാലതാമസം ചെലവ് വർദ്ധനയ്ക്കും ആനുകൂല്യ നഷ്ടത്തിനും കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് ഖജനാവ് നിറയ്ക്കുക എന്നതാണ് ഗവൺമെന്റ് സമീപനമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കഴിഞ്ഞ 10 വർഷത്തെ കണക്കനുസരിച്ച് ഈ വർഷം ഷിഗെല്ല ഒഴികെ പകർച്ചവ്യാധികളൊന്നും വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി

0: കെ മുരളീധരൻ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് സി മത്സരത്തിൽ ബ്രസീലിന് ജയം. ഗ്രൂപ്പ് എ മത്സരങ്ങൾ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
2: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഹൃദയത്തിലേറ്റാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
1: വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം, പൌരന്മാർക്ക് ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണം.

0: മാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി, നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാൻഡിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ നടപ്പാക്കലിൽ ഉണ്ടാകുന്ന കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതി ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്നലെ ന്യൂഡൽഹിയിൽ നടന്ന പ്രഗതിയുടെ 52-ാമത് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
1: ഏറ്റവും മികച്ച ഭരണ നിർവഹണം, സമയബന്ധിതമായ പദ്ധതി നടത്തിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവര സാങ്കേതിക വിദ്യാധിഷ്ഠിത പ്ലാറ്റ്ഫോമാണ് പ്രഗതി. 4 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന റോഡ്, വൈദ്യുതി, വ്യവസായ ഇടനാഴി, മെട്രോ റെയിൽ എന്നീ മേഖലകളിലെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ അദ്ദേഹം യോഗത്തിൽ അവലോകനം ചെയ്തു. ഏകദേശം 35,000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. തടസ്സങ്ങൾ പരിഹരിക്കാനും പദ്ധതി നടപ്പാക്കാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കാനും മന്ത്രാലയങ്ങൾക്കും സംസ്ഥാന സർക്കാരുകൾക്കും അദ്ദേഹം നിർദ്ദേശം നൽകി. TB മുക്ത് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട അവലോകനവും യോഗത്തിൽ നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ റഷ്യ ഉഭയകക്ഷി വ്യാപാരം 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ US ഡോളറിലെത്തുക. ങ്ങളും തമ്മിലുള്ള വ്യാപാരം സ്ഥിരത കൈവരിച്ചിട്ടുണ്ടെന്നും മേഖലകളിലുടനീളം സാമ്പത്തിക സഹകരണം വികസിപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു. മോസ്കോയിൽ നടന്ന 12-ാമത് പ്രിമാക്കോവ് റീഡിംഗ്സ് ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: UK സന്ദർശനവേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. വ്യാപാര കരാർ നടപ്പാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. പ്രമുഖ ആഗോള കമ്പനികളുടെ എക്സിക്യൂട്ടീവുകളുമായി സംവദിക്കുന്ന മന്ത്രി UK ഇന്ത്യ ബിസിനസ് കൌൺസിൽ സംഘടിപ്പിക്കുന്ന ബിസിനസ് സെഷനിലും പങ്കെടുക്കും. പ്രമുഖ ആഗോള സാമ്പത്തിക വ്യാവസായിക സ്ഥാപനങ്ങളുടെ പ്രതിനിധികളുമായി ഏഷ്യ ഹൌസ് സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിനും അദ്ദേഹം നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അക്കാലത്തെ ദുരിത നടപടികളുടെ ഓർമ്മപ്പെടുത്തലായാണ് ദിനാചരണം. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തി 50 വർഷം പിന്നിടുന്നതിന്റെ ഭാഗമായി സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന 1 വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇന്ന് തുടക്കമാകും. 2 ദിവസത്തെ യോഗത്തിൽ ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം എന്നിവയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുമുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 10 വർഷത്തെ കണക്കുകൾ പ്രകാരം ഈ വർഷം കേരളത്തിൽ ഷിഗല്ല രോഗബാധ ഒഴികെ മറ്റു പകർച്ചവ്യാധികൾ വർദ്ധിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് 2026ലാണ്. റിപ്പോർട്ട് ചെയ്ത് 241 കേസുകളിൽ 7 പേർ മരിച്ചു. അതേസമയം നിപ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നുവെന്നും പുതുതായി ആരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല എന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. വളരെ ഉയർന്ന അപകട നിലയിൽപ്പെട്ട 4 പേരും മറ്റ് 14 പേരുമാണ് ക്വാറന്റീനിൽ ഉള്ളത്. ബ്രിക്സ് അംഗരാജ്യങ്ങളുടെ ബഹിരാകാശ ഏജൻസി തലവന്മാരുടെ യോഗം ബംഗളൂരുവിൽ ചേർന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ISRO ആതിഥേയത്വം വഹിച്ച ബഹിരാകാശ യോഗം പരസ്പര സൌഹൃദത്തിന്റെ കൂടി വേദിയായി. കഴിഞ്ഞ 12 വർഷക്കാലം ഇന്ത്യയുടെ ബഹിരാകാശ മേഖല നേടിയെടുത്ത പരിവർത്തനാത്മകമായ മാറ്റത്തെ

0: അഭിനന്ദിച്ച നേതാക്കൾ തങ്ങളുടെ സഹകരണത്തിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ചതായി ISRO മേധാവി വി നാരായണൻ പറഞ്ഞു.
1: We had 26 delegates from 10 countries. There were a lot of discussion on the usage of remote sensing satellite constellation for the socio-economic benefit of BRICS countries, including disaster management, climate change, and other aspects. We also discussed about the sustainability through debris-free mission management system.
0: അരുണാചൽ പ്രദേശിൽ ഇന്നലെയുണ്ടായ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും 4 പേരെ കാണാതായി. കെയി പന്യോർ ജില്ലയിലെ യസാലി മേഖലയിലാണ് വ്യാപക നാശനഷ്ടങ്ങൾക്ക് കാരണമായ മിന്നൽ പ്രളയമുണ്ടായത്. 17 പേർക്ക് പരിക്കേറ്റതായും 3 പേരുടെ നില ഗുരുതരമാണെന്നും അധികൃതർ അറിയിച്ചു. പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായത് രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുകയാണെന്നും മുഖ്യമന്ത്രി പേമ ഖണ്ഡു പറഞ്ഞു. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ എതിരില്ലാത്ത 3 ഗോളിന് പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന മറ്റു മത്സരങ്ങളിൽ ഹെയ്ത്തിയെ 2-4 ഗോളിന് മൊറോക്കോ പരാജയപ്പെടുത്തി. ഇതോടെ ഹെയ്ത്തി ലോകകപ്പിൽ നിന്നും പുറത്തായി. കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖത്തറിനെതിരെ ബോസ്നിയ ഹെർസഗോവിനയും വിജയിച്ചു. നിലവിൽ ദക്ഷിണാഫ്രിക്ക സൌത്ത് കൊറിയയെയും ചെക്ക് റിപ്പബ്ലിക് മെക്സിക്കോയെയും നേരിടുകയാണ്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4ാം സ്ഥാനത്തും. ജപ്പാന്റെ വടക്കുഭാഗത്ത് 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. ഇവാറ്റെ പ്രിഫെക്ചർ തീരത്ത് നിന്നും 50 കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് ജപ്പാൻ കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വെനസ്വേലയിലെ യുമറെ പട്ടണത്തിലും ഇന്ന് രാവിലെ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. കാരക്കാസിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36th ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററികാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയ തലത്തിൽ 1ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണ് ഇത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നടപ്പിലാക്കാനുള്ള കാലതാമസം പൌരന്മാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ വൈകുന്നതിന് കാരണമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളത്തിൽ പകർച്ചവ്യാധികൾ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വർദ്ധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന്റെ സ്മരണയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാദിവസ് ആചരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും വ്യാപക നാശനഷ്ടം. 4 പേരെ കാണാതായി. നിരവധി പേർക്ക് പരിക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ സ്കോട്ട്ലാന്റിനെ പരാജയപ്പെടുത്തി ബ്രസീൽ നോക്കൌട്ടിൽ പ്രവേശിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി. സമയം ഇപ്പോൾ 7:35.
3: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ും റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. നാട്ടുവഴികളും ഓലപ്പുരയും പത്തായവുമൊക്കെ ഇന്ന് ഓർമ്മകളുടെ താളുകളിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവയോടൊപ്പം തന്നെ ഓർമ്മകളിലേക്ക് ഒഴുകിയെത്തുന്ന ചില വർണ്ണ കാഴ്ചകളുമുണ്ട്. നാട്ടുവഴികളെയും വേലിവരമ്പുകളെയും മുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തെയുമൊക്കെ അലങ്കരിച്ച മനോഹരമായ നാട്ടുപുഷ്പങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി നാട്ടുവഴികളിലെ വർണ്ണ കാഴ്ചകളായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയാണ് പ്രിയ ശ്രോതാക്കളോട് സംസാരിക്കുന്നത്. നയനാനന്ദമായിരുന്ന ഒട്ടേറെ പുഷ്പങ്ങൾ ഇന്ന് കാണാനില്ല എന്നുള്ളത് വാസ്തവമാണ്. കാലാന്തരത്തിൽ പലതിനെയും കുറിച്ചുള്ള അറിവുകളും മാഞ്ഞു പോയിരിക്കുന്നു. ഓണക്കാലത്ത് കുന്നിൻ ചെരുവുകളിൽ വിരിഞ്ഞു നിന്നിരുന്ന കണ്ണാന്തലി പൂക്കളെ പറ്റിയും കാലത്തിന്റെ കുതിപ്പിൽ അവയും ഗ്രാമങ്ങളും എങ്ങനെ അപ്രത്യക്ഷമാകുന്നുവെന്നതിലുള്ള വേദനയും MT കണ്ണാന്തലി പൂക്കളുടെ കാലമെന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ പിന്നീട് വന്ന തലമുറയ്ക്ക് ഇതിൽ എന്തൊക്കെ ലഭിച്ചിരുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ കണ്ണാന്തലി പൂക്കൾ വിടർന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രകൃതി ഘടികാരം എത്ര കൃത്യമായിരുന്നുവെന്നും തോന്നിപ്പോകും. ഈ കണ്ണാന്തലി പൂവിന് കാച്ചിപ്പൂവ്, പറമ്പൻ പൂവ്, കൃഷ്ണപ്പൂവ് എന്നുമൊക്കെ വിളിപ്പേരുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ അക്ഷി പുഷ്പി എന്ന പേരിലാണ് പരാമർശിക്കപ്പെടുന്നത്. മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോഴാണ് ഇവ പൂക്കുന്നത്. ഇവ പൂത്തു തുടങ്ങിയാൽ ഓണമായി എന്നാണ് സൂചന. അതുകൊണ്ട് ഓണപ്പൂവെന്നും പേരുണ്ട്. നമ്മുടെ നാട്ടുവഴികളിലും കുന്നിൻ ചെരുവുകളിലും ആറ്റുവക്കത്തും കുളക്കരയിലും വയൽവരമ്പുകളിലും തനിയെ കിളിർത്ത് ഗ്രാമഭംഗിയുടെ ചാരുത പകർന്ന നാട്ടുപൂക്കളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തൊട്ടാൽ പിണങ്ങി നിൽക്കുന്ന തൊട്ടാവാടിയും ഓണത്തപ്പന് പ്രിയപ്പെട്ട തുമ്പപ്പൂവും പുഴക്കരയിൽ മാറി നിൽക്കുന്ന തകരപ്പൂവുമെല്ലാം അതിൽപ്പെടുന്നു. പുഷ്പങ്ങളാൽ സമ്പന്നമായതിനാൽ നാട്ടിലെ ഏതൊരാഘോഷവും ഈ നാട്ടുപൂവുകൾക്ക് ഒരു പ്രാധാന്യം നൽകിയിരുന്നു. ദശപുഷ്പങ്ങളില്ലാതെ എന്ത് തിരുവാതിര. മനസ്സിനും ജീവിതത്തിനും ഐശ്വര്യവും സമൃദ്ധിയും സമ്മാനിക്കുന്ന കണിക്കൊന്നയില്ലാതെ എന്ത് വിഷുക്കണി. പിന്നെ പൂക്കളമില്ലാത്ത ഓണത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ. അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നാട്ടുപുഷ്പങ്ങൾ സ്ഥാനം പിടിച്ചത്. വേലിപ്പടർപ്പിൽ പടർന്നു കയറിയ നിത്യകല്യാണി നമുക്ക് എന്നും കൗതുകമായിരുന്നു. സർവ്വസുഗന്ധവും വായുവിൽ കലർത്തി ചിരി തൂകി നിൽക്കുന്ന കല്യാണ സൗഗന്ധികം. പിന്നെ മനസ്സിലെ പ്രണയം പരിമളമാക്കി പൂത്തുലഞ്ഞ ചെമ്പകവും.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിക്ക് ചാരുത നൽകിയ മനോഹരമായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രാമത്തിന്റെ മുഖശ്രീയായിരുന്ന ഈ നാട്ടുപുഷ്പങ്ങൾ സാഹിത്യത്തിലും സംഗീതത്തിലും പുരാണങ്ങളിലും വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വഴിയോരങ്ങളിലെ നിത്യവസന്തങ്ങളായിരുന്നു കാക്കപ്പൂവും മുക്കുറ്റിയും മഞ്ഞ കനകാംബരവും തൊട്ടാവാടിയും തുമ്പയുമൊക്കെ. ഇന്നും പേരറിയാത്ത എത്രയോ പുഷ്പങ്ങൾ കണ്ണിനാനന്ദമായി നിലകൊള്ളുന്നുണ്ട്. ഇത്തരം പുഷ്പങ്ങൾ വർണ്ണക്കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, പലതിനും ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. പാരിജാതത്തിന്റെ കുമ്പിൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ കയറി ചെല്ലുന്ന ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഇന്ന് പല നിറങ്ങളിൽ കാണാൻ സാധിക്കും. കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ഇലഞ്ഞിപ്പൂവിന്റെ വാസന എത്ര കവിഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു. വീട്ടുമുറ്റത്തെ അലങ്കരിച്ചിരുന്ന മുല്ലയും പിച്ചിയും കനകാംബരവും ഗ്രാമത്തിന്റെ നിഷ്കളങ്കത പോലെ എപ്പോഴും സൗരഭ്യം പൊഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും കൗതുകവും ആകർഷണവും തോന്നിയിരുന്നത് വടക്കേ പുറത്തേക്കുളത്തിലെ താമരയോടും ആമ്പലിനോടുമാണ്. പലപ്പോഴും കയ്യെത്തുന്നിടത്ത് താനുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മെ നോക്കി ചിരിക്കുമെങ്കിലും അഗാധമായ ആഴം പലപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവ മിക്കപ്പോഴും അപ്രാപ്യമായിരുന്നു. വയൽ വരമ്പത്ത് തിങ്ങി നിന്നിരുന്ന കൊങ്ങിണി പൂവുകൾ, ഒപ്പം ഞാനുമുണ്ടെന്ന് പറയുന്ന അല്ലിത്താമരകൾ, നാട്ടുവഴിയാകെ പരവതാനി വിരിച്ച പവിഴമല്ലികൾ, ഒപ്പം മരമുല്ലയും, നിങ്ങൾ എന്നെ മറന്നോ എന്ന് പരിഭവിക്കുന്ന പൂവരശം, പിന്നെ ആകാശത്ത്

നിന്ന് താഴേക്ക് നോക്കി ചിരിക്കുന്ന വലിയ ചീലാന്തി പൂവുകളും ഒന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു വിസ്മയം തന്നെയല്ലേ. ഒരേ പുഷ്പങ്ങൾ പക്ഷേ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പല സാഹിത്യകൃതികളിലും ഗാനങ്ങളിലും പുഷ്പങ്ങളെ ഭാഗമാക്കാറുണ്ട്. അങ്ങനെ പല സാഹിത്യകൃതികളിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും ഒരിക്കലെങ്കിലും കാണണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു.

0: കൊത്തകര, കിലുക്കി, ശീമക്കൊങ്ങിണി, കരിങ്കൂവളം, പഴമയുടെ ഗന്ധം പകരുന്ന കൈതപ്പൂവ്, കായാമ്പൂ, അശോകം, മണിമരുത്, ഇലവ്, പുന്നാഗം, കടമ്പ്, ചമത, എപ്പോഴും ഉന്മാദം പൊഴിക്കുന്ന പാലപ്പൂവ്, അങ്ങനെ പോകുന്നു ആ നിര. ഇനിയും എത്രയോ പുഷ്പങ്ങളെ നാം തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്ന ഒന്നായി ചിലത് മാറിയിട്ടുമുണ്ടാകാം. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ ഞാനും അത് തന്നെ ഓർക്കുന്നു. എത്ര നിറങ്ങൾ, എത്ര ഗന്ധങ്ങൾ, എത്ര വിസ്മയങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അടുത്ത ആഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8 8 113 8.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st place കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400023273.

0: നേരം
1: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
2: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
1: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.

0: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ,

0: മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279741. മൊബൈൽ 9446202760. നമ്പർ ഒരിക്കൽ കൂടി 0474279741. മൊബൈൽ 9446202760.
1: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും

0: ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. കൂടാതെ അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
3: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
2: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
3: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
4: 5 ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
4: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
4: ഫ്രീ കിക്ക് 90.4 FM 2026.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി

നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നിങ്ങളോട് ഇന്ന് ഒരുപാട് വിശേഷങ്ങളും നല്ല നല്ല കൗതുക വാർത്തകളും അതുപോലെ തന്നെ ഒരു കുഞ്ഞനൊരു വെറും കുഞ്ഞനൊരു കുസൃതി ചോദ്യവുമായിട്ട് ഇന്ന് ഓണേ സിറ്റിലിരിക്കുന്നു

0: ഞാൻ ആതിര, എന്നോടൊപ്പം
1: പാർവതി.
0: യെസ്, അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു ബ്യൂട്ടിഫുൾ ഡേ അല്ലേ. കുറച്ച് എന്താ പറയുക, ചൂടും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അത്യാവശ്യം നോർമലായിട്ട് പോകുന്ന ഒരു കാലാവസ്ഥയാണെന്ന് തോന്നുന്നു. പക്ഷെ എങ്കിലും ഒരു 11:30 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂട് കൂടാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ ഒരു ക്ലൈമറ്റിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് June 25 നമ്മൾ ഇതാ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെക്കാനുണ്ട്. അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ പറയാൻ തുടങ്ങുകയാണ് അല്ലേ.
1: അതെ, അതേപോലെ നിങ്ങൾക്കും വിശേഷങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനായിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് വിശേഷങ്ങൾ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848 5785. നമ്പർ ഒരിക്കൽ കൂടി
0: 8848 5785. അപ്പൊ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ സംസാരിച്ചാൽ മതിയോ, പോരാ. അപ്പൊ നിങ്ങളുടെ വിശേഷങ്ങളും പെട്ടെന്ന് അയച്ചോളൂ. ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മൾ പറയാൻ പോകുന്ന സബ്ജക്റ്റിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നത് അല്ലേ. അപ്പോ പാർവതി, പാർവതി ഇങ്ങനെ സംസാരിക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു മൂക്കടപ്പുണ്ടല്ലേ.
1: അതെ, പനിയാണ്.
0: അപ്പൊ എന്തായാലും പാർവതിക്ക് ചെറിയൊരു പനിയൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊന്നും വകവയ്ക്കാതെ പാർവതി ഇങ്ങനെ ജിൽ ജിൽ ആയിട്ട് സംസാരിക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്.
1: നമ്മുടെ രാവിലെ തന്നെ എനർജി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ആതിരയുടെ എനർജിയും കൂടെ ഇങ്ങനെ ഞാൻ അബ്സോർബ് ചെയ്തെടുത്തോണ്ടിരിക്കുകയാണ്.
0: അതെ, അപ്പൊ എന്റെ എനർജി കുറഞ്ഞോ? യെസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ദിവസം, അതായത് ഈ June 25 എന്ന് പറയുമ്പോൾ അതിന്റെ മെയിൻ ഒരു സ്പെഷ്യാലിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു കാര്യത്തിലേക്ക് ആദ്യം കടക്കാം അല്ലെ. ഹാൻഡ് ഷേക്ക് ഡേ ആണിന്ന്. നമ്മുടെ ഏറ്റവും വലിയ, അതായത് നമ്മുടെ ഇപ്പോൾ ഒരു സുഹൃത്തുക്കൾ തമ്മിൽ നമ്മൾ കാണുന്ന സമയത്തും ഒരു വോം അപ്പ് എന്ന രീതിയിലാണ് നമ്മുടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഒന്ന് ഹാൻഡ് ഷേക്ക് ചെയ്യാന്ന് പറയുക. ഈ ഹാൻഡ് ഷേക്ക് തന്നെ നമ്മൾ പഠിച്ചിരുന്ന ചെറിയ കുഞ്ഞായിരുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇട്ട് കുലുക്കും. അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ, പിന്നീട് വരുമ്പോൾ അങ്ങനെ അല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് അല്ലേ. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ളതുണ്ട്. അപ്പോൾ ഇത് ഒരു ബിസിനസ് മെൻ എന്ന രീതിയിലൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ ആൾക്കാരെല്ലാം വളരെ ഒരു സ്റ്റൈലായിട്ട് അവരുടെ ഒരു കോൺഫിഡൻസ് ആണ് ആ ഒരു ഹാൻഡ് ഷേക്കിൽ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് ഷേക്കുകൾ നൽകാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ അതിനെ ഓർക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഹാൻഡ് ഷേക്ക് ഡേ എന്ന് പറയുന്നത്.
1: അതെ, ഹാൻഡ് ഷേക്ക് തന്നെ പല രീതിയിലുണ്ട്. ഒരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമ്പോഴുള്ള ഹാൻഡ് ഷേക്ക് ആയിരിക്കത്തില്ല, ഒരു ഫ്രണ്ട്സ് തമ്മിൽ കാണുമ്പോൾ അല്ലേ. അതേപോലെ ആയിരിക്കത്തില്ല നമ്മൾ തമ്മിലിപ്പോൾ, നമുക്ക് പരിചയം ഉണ്ട് എന്നാൽ ഭയങ്കര പരിചയമല്ലാത്ത കുറച്ച് ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഹാൻഡ് ഷേക്കും അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ
0: യെസ്,
1: അന്നേരം ആ സമയത്ത് അപ്പോൾ സാധാരണ ഹാൻഡ് ഷേക്ക് ആഘോഷിക്കുന്നത് June 25. ഇപ്പോൾ June 25 വന്നിരിക്കുന്നത്, 2026 വന്നിരിക്കുന്നത് June 25 അല്ലേ. അതുകൊണ്ടാണ് ഈ ഹാൻഡ് ഷേക്ക് ഡേ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ ഹാൻഡ് ഷേക്കിലൂടെ ഇങ്ങനെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കും അല്ലേ. ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർ ചിലപ്പോൾ നമുക്ക് മീറ്റ് ചെയ്യാം, പക്ഷേ സംസാരിക്കാൻ പറ്റില്ല. കാരണം റോഡ് മുറിച്ച് കിടക്കുമ്പോൾ നടുക്കിൽ നിന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ആദ്യം നമ്മൾ നടന്നു പോകെ തന്നെ ഹാൻഡ് ഷേക്ക് കൊടുത്തിട്ടായിരിക്കും നമ്മൾ രണ്ട് സൈഡിലേക്ക് പിരിയുന്നത്. അപ്പോൾ ഹാൻഡ് ഷേക്ക് ഒരു ബന്ധങ്ങളെ പിടിച്ചു നിർത്താൻ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമാണ്. ഹാൻഡ് ഷേക്കിലൂടെ നമുക്ക് അറിയാൻ പറ്റും സംസാരം, ഒരു ബന്ധം എങ്ങനെ നിലനിർത്താം, അല്ലെങ്കിൽ സംസാരിക്കേണ്ട, ഒരാളോട് പെരുമാറണ്ട, നമ്മളൊന്നും അറിയണ്ട, ഒരു ജസ്റ്റ് ഒരു
0: ഹാൻഡ് ഷേക്ക്. നമ്മൾ സാധാരണ നമ്മുടെ ഒരു ഫ്രണ്ടിനെ നമ്മൾ നോർമലായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ കാണുമ്പോൾ ഒന്ന് ഹാൻഡ് ഷേക്ക് കണ്ടുമുട്ടുന്ന സമയത്ത് ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കും, അതിനുശേഷം പിരിയുന്ന ടൈമിൽ ഒരു ഹാൻഡ് ഷേക്ക് കൊടുക്കല്ലേ. അപ്പോൾ അങ്ങനെ അതിന് ഒരു ആത്മബന്ധം എന്നതിനപ്പുറം ഒരു എന്താ പറയുക, നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവലാണെങ്കിലും നമ്മുടെ ഒരു മീറ്റപ്പ് ആണെങ്കിലും എല്ലാത്തിനും മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഹാൻഡ് ഷേക്ക് എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഒരു സുഹൃത്തിനെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയൊരു വ്യക്തി കാണുന്ന സമയത്ത് അവരുടെ ഒരു മര്യാദ എന്ന രീതിയിൽ അല്ലെ, ഒരു റെസ്പെക്റ്റ് എന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഹാൻഡ് ഷേക്കൊക്കെ നൽകി ആ ഒരു ബന്ധത്തെ കൂടുതൽ സ്ട്രോങ് ആക്കാവുന്നതാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇന്ന് നമുക്കൊന്ന് ഹാൻഡ് ഷേക്ക് കൊടുക്കാം അല്ലേ.
1: അതെ,
0: അപ്പോൾ സൗഹൃദവും വിശ്വാസവും അതിൻ്റെ ബഹുമാനവും എല്ലാം പങ്കുവെക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് തന്നെ എല്ലാവരും ആ ഒരു മീനിങ് ഫുള്ളായിട്ട് തന്നെ പോകട്ടെ എന്ന് തന്നെ നമ്മളിങ്ങനെ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെല്ലാം, ഈ ഹാൻഡ് ഷേക്ക് പലവിധം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞില്ലേ. തുടക്ക സമയത്ത് നമ്മൾ കുഞ്ഞായിരുന്ന സമയത്ത് നമുക്ക് അറിയില്ല എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന്. പിന്നീട് നമ്മൾ വളരും തോറുമാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളിങ്ങനെ ഇങ്ങനെ കൈയിട്ട് ഇങ്ങനെ ആക്കിയല്ലേ. അപ്പോൾ അതൊക്കെ ചിലർ കാണുമ്പോൾ ഇങ്ങനെയല്ല ഹാൻഡ് ഷേക്ക് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഹാൻഡ് ഷേക്ക് കൊടുക്കാനായിട്ട് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത്? എന്നെ എൻ്റെ ബ്രദറാണ് ഇങ്ങനെയല്ല ഹാൻഡ് ഷേക്ക് കൊടുക്കുന്നത് എന്ന രീതിയിൽ എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ ബ്രദറാണ്. അപ്പം നിങ്ങൾക്ക് ആരാണ് ഇത് നല്ല രീതിയിൽ ഹാൻഡ് ഷേക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനായിരിക്കണം നമ്മൾ ഒരു സ്ഥലത്ത് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരാൾ പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്.
1: അതെ, എന്നെ എൻ്റെ ബ്രദർ ഇൻ ലോ ആണ് പഠിപ്പിച്ചത്. ഞാനാണെങ്കിൽ കൈയെടുത്ത് രണ്ട് കുലുക്കാൻ. അങ്ങനല്ല, ഹാൻഡ് ഷേക്കിനൊരു ഒരു സ്റ്റാൻഡേർഡിറ്റി ഉണ്ടല്ലേ. നമ്മൾ ഓരോ സ്ഥലത്ത്

0: ഫ്രീകിക്ക് 90.4 FM 2026.
1: ഫ്രീകിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
1: ലോകകപ്പ് ആവേശം

0: അറിയിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM ലൈൻ സെന്റർ ബിൽഡിംഗ് തിരുമുല്ലവാരം കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളിക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക്ക് 90.4 FM 2026.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളും കടങ്കഥകളും ഒക്കെ ആയിട്ട് ഞാൻ പാർവതിയാണ്, എന്നോടൊപ്പം
3: ആതിര. യെസ്, അപ്പൊ നമ്മൾ നല്ലൊരു പാട്ട് കേട്ട് പാക്കാതെ പാക്കാതെ, ഒരു സൂപ്പർ സോങ് ആണ് അല്ലേ? നല്ല രസമാണ് ആ പാട്ട് കേൾക്കാൻ. യെസ്, അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8884585785. അപ്പൊ നമ്പർ ഒരിക്കൽ കൂടി പറയാം,
2: 8848575785. ആതിര എപ്പോഴും പറയാറുണ്ട് പാർവതി ഇംഗ്ലീഷിൽ മാത്രമേ നമ്പർ പറയാറുള്ളൂ എന്ന്. ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്?
3: എന്താണ്
2: മലയാളത്തിൽ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്?
3: അടിപൊളിയായിട്ടുണ്ട്.
2: യെസ്, ആതിര ഈ ലോകത്തൊന്നും.
3: അതെ, ഞാൻ മെസ്സേജസ് നോക്കുമായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജൻ ചേട്ടൻ വയനാട് നിന്ന് മെസ്സേജ് അയക്കുന്നു, റേഡിയോ സാന്ത്വനം ഫാമിലിയിലെ എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം നേരുകയാണ്. രണ്ടു പേർക്കും ചേർത്തിട്ട് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിത്രാമ അയച്ചിരിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സുദിനം നേരുന്നു എന്ന രീതിയിൽ. അപ്പോൾ നമ്മളോട് അത്രയും സ്നേഹത്തോടു കൂടിയാണ് നമ്മുടെ ചിത്രാമ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്നത്തെ ഗ്രാമഭംഗി ആദ്യം തന്നെ അവതാരകയ്ക്ക് അഭിനന്ദനങ്ങൾ. തന്മയത്വമാർന്ന അവതരണം ശാലീനത ഇഴുകി ചേർന്നത് എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രാമഭംഗി എന്ന് പറഞ്ഞ പ്രോഗ്രാം ആരാണ് അവതരിപ്പിക്കുന്നത്?
2: നമ്മുടെ ശ്രീലക്ഷ്മി.
3: അപ്പോൾ ഗ്രാമപുഷ്പങ്ങളെ കുറിച്ചുള്ള വിവരണം, അതിൻ്റെ മനോഹാരിത. എൻ്റെ വീട്ടിൽ കല്യാണ സൗഗന്ധികം, ശംഖുപുഷ്പം, തുമ്പ, മുക്കൂറ്റി പുഷ്പങ്ങളെല്ലാം ഉണ്ട് എന്ന രീതിയിൽ അമ്മ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു പാട്ട് കൂടി ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ ചിത്രാമയ്ക്ക് നല്ലൊരു ദിവസം നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ നമ്മുടെ ഓരോരുത്തരുടെയും പേരിൽ നേരാണ് അല്ലേ? യെസ്. അപ്പോൾ നമ്മുടെ ബിനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഞങ്ങളുടെ എൽദോ പനി പിടിച്ച് അഡ്മിറ്റാണ്, എൽദോയ്ക്ക് വേണ്ടി ഒരു പാട്ട് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ നല്ലൊരു പാട്ട് നമ്മുടെ എൽദോ ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൽദോ ചേട്ടന്, ഹായ്, ഞാൻ സുധീഷ് അടിമാലി. എനിക്ക് നല്ലൊരു പാട്ട് ഒരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ പാട്ടെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കും, ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ലൈവിലിരിക്കുന്ന സമയത്ത് ഒരു കുസൃതി ചോദ്യം ചോദിക്കാറുണ്ട് അല്ലേ? കടങ്കഥ കുസൃതി ചോദ്യമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, പക്ഷേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യം കൂടിയാണ് ഞാൻ ചോദിക്കാൻ പോവാണ്. ഒരു ആനിമൽ, അതിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് വെച്ചിട്ടാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ അയച്ചോളൂ, ഞാൻ ആദ്യം തന്നെ ക്ലൂ തരികയും ചെയ്തു. നമുക്ക് അത്യാവശ്യം എല്ലാവർക്കും ഒരു ഒരു 60-70% ആൾക്കാർക്കും ഇഷ്ടമുള്ള ഒരു ഒരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് ആൻസർ പെട്ടെന്ന് അയച്ചോളൂ. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848585785. യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ,
2: ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത പറയുന്നതിന് മുന്നേ നമുക്ക് നമ്മുടേതായ ഒരു വിശേഷമുണ്ട്, നമുക്കത് പറയണ്ടേ? നമ്മുടെ റേഡിയോ സാന്ത്വനവും മാളികയിലും തമ്മിൽ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ആകർഷകമായ സമ്മാനങ്ങളെ കുറിച്ച് നമ്മൾ പറയാതെ ഇങ്ങനെ നമുക്ക് മുന്നോട്ട്
3: പോകാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ പ്രമോസും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും ക്വസ്റ്റ്യൻസും എല്ലാം നിങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുക അല്ലേ? പ്രവചന മത്സരമാണ്, തീർച്ചയായും ഫ്രീ കേക്ക് എന്ന രീതിയിൽ റേഡിയോ സാന്ത്വനവും മാളികയിൽ ഇലക്ട്രോണിക്സും ചേർന്ന് ഒരുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ പ്രവചന മത്സരമാണ് ഫ്രീ കേക്ക്. അപ്പോൾ അതിൻ്റെ വിജയികളെ കാത്തിരിക്കുന്നത് വളരെ വമ്പൻ സമ്മാനങ്ങളാണ് അല്ലേ? ആകർഷകമായ കൈ നിറയെ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ ഒരു എന്താ പറയുക, അതിൻ്റെ ഡീറ്റെയിൽസ് കേട്ട് അതിനനുസരിച്ച് നിങ്ങളൊരു റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ 8848585785 എന്ന നമ്പറിലേക്ക് വിളിച്ച് ചോദിച്ച് അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്.
2: അതെ, അഞ്ച് ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നവർക്ക് മാളികയ്ക്കൽ ബമ്പർ സമ്മാനമാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ആർക്കാണ് ആ ബമ്പർ സമ്മാനം കിട്ടുക എന്നുള്ള വെയിറ്റിംഗിലാണ്. ഏത് ശ്രോതാവിനാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഏത് ശ്രോതാവിനാണ് എന്ന് ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഉത്തരങ്ങൾ അയക്കുക. നിങ്ങൾ ഉത്തരങ്ങൾ അയക്കേണ്ടത് പോസ്റ്റ് കാർഡിലൂടെയാണ് അല്ലേ. അതേപോലെ തന്നെ ഒരാൾക്ക് ഒരവസരം മാത്രമേ ഉള്ളൂ. അപ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെടാതെ എത്രയും പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ റേഡിയോ സാന്ത്വനത്തിൻ്റെ ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക. അതിനകത്ത് ഞങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കൂടുതൽ വിശദ വിവരങ്ങൾക്ക് 8848585 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക അല്ലേ.
3: തീർച്ചയായും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായും പെട്ടെന്ന് നിങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് റേഡിയോ സാന്ത്വന 90.4 FM ട്യൂൺ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം കേൾക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫ്രീ കിക്കിൻ്റെ ആ ഒരു ആഡ് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുക, അത് ലിസൺ ചെയ്യുക, മനസ്സിലാക്കുക, ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്കൊരു കാൽക്കുലേഷൻ കാണുമല്ലോ അവസാന മിനിറ്റിലേക്ക് പോകുന്ന ടൈമിൽ. തീർച്ചയായും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറയേണ്ട മെയിനായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യം പോസ്റ്റ് കാർഡിലൂടെയാണ് നമ്മൾ അറിയിക്കുന്ന ഒരു അഡ്രസ്സിൽ പോസ്റ്റ് കാർഡിലൂടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വമ്പൻ സമ്മാനമാണ് മാളികയ്ക്കൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനവും ചേർന്ന് ഒരുക്കുന്ന ഫ്രീ കിക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ പറയുകയാണ് അല്ലേ.
2: അതെ, ഫ്രീ കിക്ക് 90.4 FM 2026 എന്നാണ് നമ്മൾ പേര് കൊടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഫ്രീ കിക്കിലേക്ക് ഇങ്ങനെ വരിക. പുറത്ത് ഇങ്ങനെ കളിയുടെ ഇങ്ങനെ ചൂട് പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലും കളി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് വിജയം എന്ന് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും.
3: യെസ്, അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണെങ്കിൽ സംഗീതം റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും നമ്മളധികം മലയാളികൾക്ക് ഈ പോപ്പ് സംഗീതം എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പോപ്പ് സംഗീതം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് തീർച്ചയായും മൈക്കിൾ ജാക്സൺ എന്ന ആ ഒരു ഇതിഹാസ താരം തന്നെയായിരിക്കും അല്ലേ. പോപ്പ് സംഗീത ആ ഒരു സാമ്പ്രാട്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. ഈ ഒരു സംഗീത മേഖലയുടെ രാജാവ് എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മൈക്കിൾ ജാക്സൺ എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മൾ നിരവധി കാര്യങ്ങളാണ്. അദ്ദേഹം ഇന്നും 2026 റിലീസായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ബയോപിക്കുണ്ട്. അതിനെ റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം മരണപ്പെട്ട സമയത്തും ആ ഒരു ട്രെൻഡിങ് ലിസ്റ്റിൽ ഇങ്ങനെ നിലനിൽക്കുകയാണ് എന്നുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു വിസ്മയം തന്നെയാണ് മൈക്കിൾ ജാക്സൺ എന്ന ഒരു സംഗീതജ്ഞൻ എന്ന് പറയുന്നത് അല്ലേ.
2: അതെ, ലോക സംഗീതത്തിലെ ഒരു പ്രതിഭാസം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം കിങ് ഓഫ് പോപ്പ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബ്രേക്ക് ഡാൻസ് എന്നുള്ളൊരു സംഭവം നമ്മൾ അറിയുന്നത് തന്നെ മൈക്കിൾ ജാക്സണിലൂടെ, ഐ മീൻ ഞാൻ അറിയുന്നതിലൂടെ അല്ലെ. ആദരിക്കും അങ്ങനെ തന്നെ ആയിരിക്കും.
3: തീർച്ചയായും. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കൂടുതൽ നമുക്ക് അറിയാനും നമ്മൾ കാണാനും ഇങ്ങനെ അതിൻ്റെ ഒരു വിഷ്വൽസിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണുമ്പോൾ ഇതിനെപ്പറ്റി റിസർച്ച് ചെയ്യുന്നത് തന്നെ മൈക്കിൾ ജാക്സൺ കാരണമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മയുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒരു കഥ കേട്ട സമയത്ത് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, അദ്ദേഹം ഇങ്ങനെ സ്റ്റേജിൽ വന്ന് കുറച്ച് നേരം ഒന്നൊരു 5 സെക്കൻഡൊക്കെ ഒന്ന് വന്ന് സ്റ്റാൻഡപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓഡിയൻസിൽ പല ആൾക്കാരും ബോധം കെട്ട് വീഴുന്നു എന്നുള്ളതാണ്. കാര്യം അദ്ദേഹത്തിനെ കണ്ടു. നമ്മൾ സാധാരണ ഞാനൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് മോഹൻലാൽ സാറിനെ മമ്മൂട്ടി സാറിനെയൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അദ്ദേഹത്തിനെയൊക്കെ കണ്ട് നേരിട്ട് വന്ന് നിന്ന് ഞാൻ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹലോ സർ എന്ന് പറഞ്ഞ് ഷേക്കാൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ചിലപ്പോൾ ബോധം കിട്ടി വിടും. അപ്പോൾ അതുപോലെ ഒരു ഓറയാണ് മൈക്കിൾ ജാക്സൺ എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് MJ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈലിംഗ് ആണെങ്കിലും ആ ഒരു എന്താ പറയുക ഒരു എന്താ ഡാൻസ് മൂവ്മെൻ്റ് ആണെങ്കിലും റോബോട്ടിക് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണെങ്കിലും എല്ലാം നമ്മുടെ പ്രിയപ്പെട്ടതാണ്. ഈ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ പലരുടെയും ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു 6 പതിറ്റാണ്ടായിട്ട് നമ്മുടെ കൂടെ റണ്ണ് ചെയ്യുന്ന ഒരു സംഗീതജ്ഞനാണ് മൈക്കിൾ ജാക്സൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റെപ്പ് നമുക്ക് അറിയില്ലെങ്കിൽ കൂടിയും ആ ഒരു മൂൺ വോക്ക് ചെയ്യാത്ത ആരെങ്കിലും കാണും അല്ലേ.
2: ഇല്ല, അതെ, മൈക്കിൾ ജാക്സൺ ഇസ് ഈക്വൽ ടു മൂൺ വാക്ക് എന്നാണ് പറയേണ്ടത്. കാരണം അദ്ദേഹത്തിനെ ഓർക്കുമ്പോൾ തന്നെ നമ്മൾ ആ മൂൺ വാക്കിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അദ്ദേഹം 1958 August 29 ജനിച്ചത്. അദ്ദേഹം അന്തരിച്ചത് 2009 June 25 ഇന്ന് June 25. നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവരിങ്ങനെ മൈക്കിൾ ജാക്സനെ കുറിച്ച് കടലോളം സംസാരിക്കുന്നത്. ഇന്ന് അദ്ദേഹം മരിച്ചിട്ട്
3: അപ്പോൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു മനോഹാരിത നിലനിൽക്കുന്നത് തന്നെ ആ ഒരു ഡാൻസ് മൂവ്മെൻ്റ് കാര്യങ്ങളെല്ലാം തന്നെയാണ്. സാധാരണ നമ്മൾ പാട്ടിൻ്റെ വരികളും സംഗീതത്തിനപ്പുറവും അതിനെ തന്നെ വെല്ലുന്നൊരു വിഷ്വൽ എക്സ്പീരിയൻസ് ആണ് മൈക്കിൾ ജാക്സൺ ഓരോ ചിത്രത്തിലൂടെ ഓരോ അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റിലൂടെ നമുക്ക് സമ്മാനിച്ചുകൊണ്ടേയിരിക്കും.

0: ത് അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഓർമ്മ ദിനത്തിൽ തീർച്ചയായും ഒരുപാട് പാട്ടുകളിലൂടെ അദ്ദേഹം നമുക്ക് ഒരുപാട് ആൽബം സോങ്സ് നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ മെയിനായിട്ട് നിൽക്കുന്ന പല പാട്ടുകളും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിലൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ട് നമുക്കൊന്ന് കേട്ടാലോ?
1: യെസ്,
0: അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഇന്ന് അദ്ദേഹത്തിനെ പറ്റി നമുക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം
1: ഒത്തിരി കാര്യം.

0: ഗർഭകാലം ആഘോഷമാക്കാൻ ടിൻഡൽ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനന മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. കൂടാതെ അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
3: എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നാണ്. ആ മാജിക്കിന്റെ പേരെന്താന്നറിയോ? മെസ്സി.
4: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
3: ചുമ്മാ കടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
4: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
5: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരമയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
5: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ നറുക്കെടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
5: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
1: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. അപ്പം നമ്മൾ നല്ലൊരു മൈക്കൽ ജാക്സന്റെ ഓർമ്മ ദിനമായിരുന്നു അല്ലേ? അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ കേട്ടു, തീർച്ചയായും നമ്മുടെ മനസ്സിൽ എന്നും നിൽക്കുന്ന ഒരു ലെജൻഡാണ്. അദ്ദേഹത്തിൻ്റെ ഓറ ഒരിക്കലും അവസാനിക്കുന്നില്ല, മരണശേഷവും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ വിസ്മയകരമായിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ അദ്ദേഹത്തിനെ പറ്റി ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് പാട്ടുകളൊക്കെ ചോദിക്കുന്നുണ്ട്. തീർച്ചയായും നമ്മൾ അതെല്ലാം മാക്സിമം പ്ലേ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ മാക്സിമത്തിലേക്ക് ഇങ്ങനെ പാട്ടുകളെല്ലാം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ ബിനീഷ് ഏട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ എൽദോസ് പനി പിടിച്ച് കിടക്കുകയാണ് എന്ന രീതിയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ അടിമാലിക്കാരനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ടൊരു ശ്രോതാവ് അയച്ചിരുന്ന മെസ്സേജ് സുധീഷ് അടിമാലി, അദ്ദേഹം കിരീടം എന്ന മൂവിയിലൊരു സോങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമുക്ക് ആ അടിമാലി ബ്രദേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് കിരീടം എന്ന ചിത്രത്തിലെ പാട്ട് അടുത്തത് പ്ലേ ചെയ്യുക അല്ലേ? യെസ്, അപ്പോൾ അടുത്തതായിട്ട് വരാൻ പോകുന്നത് ആ ഒരു പാട്ട് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു പാട്ടിന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ആ ഒരു സിനിമയെപ്പറ്റി നമുക്ക് തീർച്ചയായും പറയേണ്ടിയിരിക്കുന്നു അല്ലേ? കിരീടം എന്ന് പറഞ്ഞ മൂവി എന്ന് പറയുമ്പോൾ തന്നെ മോഹൻലാൽ സാറിൻ്റെ വളരെ ഇമോഷണൽ ആയിട്ടുള്ളൊരു മൂവിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചെങ്കോൽ, കിരീടം, തന്മാത്ര, അങ്ങനെയുള്ള പല ഇമോഷണൽ ടച്ചുള്ള പല മൂവീസും എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല, എൻ്റെ മോൻ ആ ഒരു രീതിയിൽ ആ ഒരു സ്റ്റേജിൽ പോകുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന്. അപ്പോൾ അമ്മമാരല്ലേ അല്ലേ? ഇപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മുടെ അമ്മമാർക്കൊക്കെ സങ്കടം വരുന്ന പോലെ അത്രയും ലെജൻഡായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് എല്ലാ വേർഷൻസും ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്കിലും അമ്മയ്ക്ക് അത് കാണുന്നത് ഇഷ്ടമല്ല. അപ്പോൾ അത്രമാത്രം ഹേർട്ട്ഫുള്ളാവുന്ന ഒരു വ്യക്തിക്ക് ഹേർട്ട്ഫുള്ളാവുന്ന രീതിയിലാണ് നമുക്ക് ആ ഒരു ചിത്രത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത സാഹചര്യങ്ങൾ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഒന്നിൽ കൂടുതലാണ് ഞാൻ ആ ഒരു സിനിമ കണ്ടിട്ടില്ല, എനിക്കത് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ചില സിനിമകളോട് നമുക്കൊരു ഇതുണ്ടല്ലോ എന്ന് കരുതി ആ സിനിമ മോശമൊന്നല്ല അല്ലേ? ഒരു സിനിമ ഒരു വട്ടം കാണുന്നു പിന്നെ റിപ്പീറ്റ് ചെയ്ത് കാണാൻ ആഗ്രഹിക്കാതെ ഒന്നെങ്കിൽ ആ സിനിമ കൊള്ളില്ല, അല്ലെങ്കിൽ അതൊരു എക്സ്ട്രീം ലെവലുള്ളൊരു ചിത്രം തന്നെയായിരിക്കും. ആ ലെവൽ നിൽക്കുന്ന ചിത്രം തന്നെയാണ് കിരീടം എന്ന് പറഞ്ഞ ചിത്രം.
0: അതെ, എനിക്കും ഒരേ അതേപോലെ തന്നെയാണ്. കാരണം ഒരുപാട് തവണ കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒരു തവണ എങ്ങാണ് ഈ കിരീടം കണ്ടിട്ടുള്ളൂ. കാരണം അതിൽ കൂടുതൽ തവണ കാണാനുള്ളൊരു ശേഷി മനസ്സിനില്ല. ഒരാളുടെ സാഹചര്യം അയാൾ

0: എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ആ സിനിമ. അത് എത്രത്തോളം ഭംഗിയായി അഭിനയിക്കാവോ അത്രത്തോളം ഗംഭീരമായിട്ട് നമ്മുടെ ലാലേട്ട് അഭിനയിച്ചിട്ടുണ്ട്. ലാലേട്ടിനോടൊപ്പം തിലകൻ സാറിനെ നമ്മൾ ഒരിക്കലും പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹവും അതിനോടൊപ്പം ഇങ്ങനെ ഇഞ്ചോട് ഇഞ്ചോട് ഇഞ്ചി നിന്ന് നിന്ന് നമുക്ക് തന്നെ തോന്നിപ്പോയി ഇവർ അച്ഛനും മകനും ആണോ യഥാർത്ഥത്തിൽ, ഇല്ലേ? ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ അമ്മയായ കവിയർ പൊന്നമ്മ ചെയ്യുന്ന ക്യാരക്ടറാണെങ്കിലും ഓരോന്നും നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്ത് എടുത്തു പറയണം. സിനിമ റീ റിലീസിന് ഒരുങ്ങുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ ഇങ്ങനെ പറയുന്നത്. ജൂലൈയിലാണ് റിലീസിന് ഒരുങ്ങുന്നതായിട്ട് ഇതുവരെ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഓൾറെഡി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മീറ്റിംഗ് ഇങ്ങനെ വൈറലായെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം എന്ന് പറയുന്നത് അതിൽ അഭിനയിച്ച ഒട്ടുമിക്ക ആൾക്കാരും ഇന്നില്ല.
1: അതെ അതെ, തീർച്ചയായും ലെജൻഡ് ആയിട്ടുള്ള പല വ്യക്തികളും ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളത് തന്നെയാണ്. പല സമയത്തും ലാൽ സാറും പറഞ്ഞിട്ടുണ്ട്, പഴയ പല ചിത്രങ്ങളും കാണാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, കാര്യം എൻ്റെ കൂടെ അന്ന് അഭിനയിച്ച അല്ലെങ്കിൽ അന്നത്തെ അരസകരമായിട്ടുള്ള മൊമെന്റ്സൊക്കെ പിന്നീട് ഓർക്കുമ്പോൾ സങ്കടമാണ്, ആരും കൂടെ ഇല്ല എന്നുള്ളത്. പക്ഷേ എങ്കിലും നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചിത്രമാണ് കിരീടം. ആ ഒരു ചിത്രത്തിൻ്റെ സിനിമ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, റീ റിലീസിന് ഒരുങ്ങുകയാണ്. മോഹൻലാൽ സാറിൻ്റെ പല ചിത്രങ്ങളും റീ റിലീസ് ചെയ്തു, അന്ന് റിലീസായിട്ട് പല സിനിമകളും ഇൻഡസ്ട്രിയൽ ഹിറ്റാവാത്ത പല ചിത്രങ്ങളും ഇന്ന് റീ റിലീസ് ചെയ്യുമ്പോൾ അത്രയും ലെവലിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൽ എക്സ്പെഷ്യലി നമുക്ക് എടുത്തു പറയേണ്ട ചിത്രമാണ് ദേവദൂതൻ എന്ന ചിത്രം. ആ ഒരു സിനിമ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് ആ ഒരു ചിത്രം എന്താ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റ് ആയില്ല എന്ന് നമ്മൾ ചിന്തിച്ചു. അത്രമാത്രം ആ ഒരു ചിത്രത്തിന് എഫേർട്ട് അവരെടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ സംഗീതമാണെങ്കിലും വിദ്യാജിയുടെ പറയാതിരിക്കാൻ സാധിക്കില്ല, അല്ലേ? അത്രമാത്രം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചിത്രമായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ ഒരു കാലത്തിനനുസരിച്ച് പോയതല്ല, അല്ലേ? ചില കാലഘട്ടത്തിലൂടെ അല്ല ചില സിനിമകളും ചില കാര്യങ്ങളും, അത് പിന്നീടായിരിക്കും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് എന്നതിന് ഒരു ഏറ്റവും മാതൃകയായിട്ടുള്ളൊരു ചിത്രമാണ് ദേവദൂതൻ എന്ന ചിത്രം. പിന്നീട് റിലീസ് വന്ന സമയത്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആൾക്കാർ അത് സ്വീകരിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു.
0: അതെ, അതേപോലെ തന്നെയാണ് കിരീടം ഇപ്പോൾ 4K മാറ്റിയിട്ടാണ് അവർ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമുക്കൊന്നും കിരീടം തിയേറ്ററിൽ പോയി കാണാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി കാണാൻ പറ്റാത്തവർക്കൊക്കെ ഒന്നും കൂടി ഉള്ളൊരു അവസരമാണ്. അപ്പോൾ ഈ അവസരം എല്ലാവരും അങ്ങ് മുതലെടുക്കുക, അല്ലേ? കൂടുതൽ കൂടുതൽ കാണുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു ടൈമിലേ നമുക്ക് ഇതൊക്കെ കിട്ടുകയുള്ളൂ. നമ്മുടെ പേരൻസിനോടൊപ്പം അവർ പണ്ട് തിയേറ്ററിൽ ഇരുന്ന് കണ്ട സിനിമകൾ നമ്മളൊന്നും കൂടി തിയേറ്ററിൽ വിസിറ്റ് ചെയ്ത് കാണുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ്. അതാരും മുടക്കാതിരിക്കുക, എല്ലാവരും കാണുക. അതോടൊപ്പം നമ്മളെ വിട്ടുപോയ ഒരുപാട് കലാകാരന്മാരുടെ കഴിവുകൾ നമ്മൾക്ക് മനസ്സിലാക്കാനും പറ്റും. നമുക്ക് വേണ്ടി കുറേ അധികം മനോഹരമായ കഥാപാത്രങ്ങൾ തന്നിട്ടാണ് അവർ പോയത്. ഇപ്പോഴും അവർ മരണപ്പെട്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ അവർ ജീവിക്കുകയാണ്. ഒരു കിരീടം സിനിമയിലൂടെയോ അല്ലെങ്കിൽ ഒരു കാക്കക്കുയിലോ അങ്ങനെ ഓരോ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ വിഷമങ്ങൾ ഉണ്ടാക്കുന്ന കുറേ ക്യാരക്ടറാണ്. പ്രിയദർശൻ സാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സിനിമകൾ ചെയ്യുന്നത് നിർത്തും, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് എനിക്ക് പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ എടുത്തു നോക്കിയാൽ മതി, ഒരു മലയാള സിനിമയുടെ മുക്കാൽ പങ്കും ആ സിനിമയിൽ ഭാഗമായിട്ടുണ്ടാകും. കാര്യം എല്ലാവർക്കും ഓരോ കൊച്ചു കൊച്ചു ക്യാരക്ടറും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ നമുക്കും തെളിഞ്ഞു തരും.
1: ഒരു സാധാരണ അവരുടെയൊക്കെ സിനിമകൾ കാണുമ്പോൾ ഒരു ഗെറ്റ് ടുഗദർ ആണ് ഫീൽ ചെയ്യുന്നത്, എല്ലാവരും കാണും ആ ചിത്രങ്ങളിൽ. പക്ഷെ പല പല കഥാപാത്രങ്ങളിലൂടെ ഇങ്ങനെ വിസ്മയിപ്പിച്ചിട്ടുള്ള പല ക്യാരക്ടർ സ്കെച്ചിങ് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്.
0: അതെ, നമുക്ക് ഓരോ സിനിമ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നും, വെട്ടമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ക്ലൈമാക്സിൽ ഇത്രയും താരങ്ങൾ അണിനിരന്ന ഒരു സിനിമ ചിലപ്പോൾ വെട്ടമായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഓരോ സിനിമയിലും ഓരോ ആൾക്കാരെ കാണുമ്പോൾ അദ്ദേഹത്തിന് തോന്നാറുണ്ട്, ഇനി ഞാൻ കഥ എഴുതുമ്പോൾ ഈ കഥാപാത്രം ചെയ്യാൻ ആരുമില്ലല്ലോ എന്ന് അദ്ദേഹത്തിന് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളാണ്, റീസെൻ്റ്ലി സലീം സാർ ആണെങ്കിലും, അപ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഇങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ നഷ്ടങ്ങൾക്കിടയിൽ കൂടിയും അവരെ അഭിനയിച്ച് മുഹൂർത്തങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരമാണ് നമ്മുടെ കിരീടം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാട്ടിലൂടെ തന്നെ എല്ലാവരും ഈ സിനിമയൊക്കെ പോയി തിയേറ്ററിൽ കാണുക, ആ അവസരം നിങ്ങൾ മുതലെടുക്കുക, അല്ലേ?
1: യെസ്, തീർച്ചയായും. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അല്ല 25 എന്ന് പറയുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഒരു കറുത്ത അധ്യായം. നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഒരു കറുത്ത അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോയ ആ ഒരു ദിവസമാണ് ഇന്ന്. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഇന്ത്യ സ്വേച്ഛാധിപത്യത്തിലേക്ക് കൂപ്പുകുത്തിയ, അതായത് ഏകദേശം 21 മാസത്തോളം നമ്മൾ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൂടെ കടന്നുപോയി, ആ കാലാവസ്ഥയിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുപോയൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇന്ന് കറുത്ത അധ്യായം എന്ന രീതിയിൽ നമ്മളിങ്ങനെ അറിയപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച, അതായത് പ്രധാനമന്ത്രിയായിട്ടുള്ള നമ്മുടെ ഇന്ദിരാഗാന്ധി ആ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആ ഒരു അടിയന്തരാവസ്ഥ ഉണ്ടായതുകൊണ്ട് ആ ഒരു ടൈമിലൊക്കെ ഏറ്റവും കൂടുതൽ അന്ന് അനുഭവിച്ചിട്ടുള്ള ജനങ്ങളുടെ തീവ്രതയെപ്പറ്റിയും എല്ലാം നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു ഈ ഒരു ടൈമിൽ കോവിഡിൻ്റെ ഒരു ടൈമിൽ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്നും നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല അത്

0: തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലെല്ലാം കറണ്ടില്ല, വെള്ളമില്ല, അല്ലെങ്കിൽ പല ബ്ലോക്കുകൾ, നമുക്കൊന്നും അറിയാൻ സാധിക്കുന്നില്ല, അങ്ങനെ പല കാര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എങ്ങനെ ആൾക്കാർ ആ ഒരു സമയത്ത് ജീവിച്ചു എന്നുള്ളത് നമുക്ക് അത്ഭുതമായിട്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെ ആ ഒരു 51 വർഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. ഇന്ന് June 25 എന്ന് പറയുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസമാണ്. ഇന്ന് തൊട്ട് 21 മാസങ്ങളിലൂടെയായിരുന്നു ആ ഒരു കറുത്ത അധ്യായങ്ങൾ കടന്നു പോയത് എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു.
1: അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു മന്ത്രിയായിരുന്നത്, രാഷ്ട്രപതി ആയിരുന്നത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അപ്പോൾ അന്നേ സമയത്ത് നമുക്കിപ്പോൾ കോവിഡ് സമയത്ത് നമുക്ക് എല്ലാത്തിനും ഒരു പിടുത്തം ഒരു ഒന്നിൽ കൂടുതൽ ആൾക്കാർ പുറത്തു പോകാൻ പാടില്ല, പോയാൽ തന്നെ ഒരു ലെറ്റർ എഴുതി കയ്യിൽ കരുതണം, അങ്ങനെ ഓരോന്നും നമ്മളിങ്ങനെ ഒരു നിയമത്തിന്റെ ഇടയിൽ കൂടിയായിരുന്നു നമ്മൾ സഞ്ചരിച്ചത്. നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കൂടിയും നമുക്കത് ഫ്രീ ആയിട്ടൊന്ന് നടക്കാനോ ഒന്ന് ഷോപ്പ് ചെയ്യാനോ ഒന്ന് തിയേറ്ററിൽ പോകാനോ ഒന്നും തന്നെ നമുക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് എത്രമാത്രം നമ്മൾ ബുദ്ധിമുട്ടി എന്നുള്ളത് നമുക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അല്ലേ. ആ അതേപോലെ തന്നെയാണ് അടിയന്തരാവസ്ഥ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ചിലപ്പം അതിലും ഭീകരമായിരിക്കും.
0: തീർച്ചയായും അതിലും കഠിനമായിട്ടുള്ള ദിവസങ്ങളിലൂടെ നാളുകളിലൂടെയാണ് നമ്മുടെ ഇന്ത്യ കടന്നു പോയിക്കൊണ്ടിരുന്നത്. 1975 June 26 പുലർച്ചെ ഓൾ ഇന്ത്യ റേഡിയോയിലൂടെയാണ് ആൾക്കാർ ഈ ഒരു വിവരം അറിയുന്നത്. അപ്പോൾ എന്താണ് വളരെ പരിഭ്രാന്തരായിട്ടുള്ള ഒരു അവസ്ഥയാണ് അന്ന് ജനങ്ങൾ അനുഭവിച്ചത് എന്നുള്ളത് പല റിപ്പോർട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്, ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ഒന്നുമില്ല എന്നുള്ള ഇന്ദിരാഗാന്ധിയുടെ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും ആ ഒരു അവസ്ഥ എങ്ങനെ ഫേസ് ചെയ്തു എന്നുള്ളത് പലരുടെയും കുറിപ്പുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ന് കറണ്ട് കട്ടുകൾ ഉണ്ടായി, അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പത്രങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ വാർത്ത പുറത്തു പോകരുത് എന്ന രീതിയിൽ മാധ്യമങ്ങളെ വിലക്കുകയുണ്ടായി. അപ്പോൾ എന്താണെന്നൊന്നും അറിയാൻ പറ്റാത്ത ഒരവസ്ഥ തന്നെയായിരുന്നു. സിനിമ, സംഗീതം, ലോകത്തിലെല്ലാ രീതിയിലും ഒരു വിലക്ക് എന്നുള്ള രീതിയിലാണ് ഇന്ത്യ അന്ന് കടന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത്രയും ഭയാനകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു എന്നുള്ളതാണ്.
1: ആ സിറ്റുവേഷനിൽ കൂട്ടം കൂടിയൊക്കെ നിൽക്കുന്ന സമയങ്ങളിൽ ആരാണ് കൂട്ടം കൂടെ നിൽക്കുന്നത് അവരെയൊക്കെ പോലീസ് പിടിക്കുമായിരുന്നു എന്ന് ഞാൻ പിന്നീട് വായിച്ചറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ അധികാരം അന്ന് ഭയങ്കരമായിട്ട് കൂടുതൽ ശക്തമായിരുന്നു. 1977 March 21 ഈ അടിയന്തരാവസ്ഥ പിൻവലിക്കപ്പെട്ടത്. അതുവരെ മനുഷ്യർ ഇങ്ങനെ ഒരു കടും പിടുത്തത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം മാധ്യമങ്ങളെല്ലാം സെൻസർഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റേഡിയോയിലൂടെയായിരുന്നു കൂടുതൽ അവർക്ക് അപ്ഡേറ്റ്സുകൾ അറിയാൻ പറ്റിയിരുന്നത്, എന്താണ് ഇനി മുതൽ എങ്ങനെയാണ് എങ്ങനെ ചെയ്യാം എന്നുള്ളത്. കാരണം അത്രയ്ക്ക് ഒരു കടും പിടുത്തം പിടിച്ചിരുന്ന അവസ്ഥയായിരുന്നു. എമർജൻസി പ്രൊക്ലാമിനേഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. അത് എമർജൻസി എന്ന പേരിൽ അത് പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ട്. ഇന്നേക്ക് അത് June 25, അതായത് 1975 June 25 അത് സംഭവിച്ചത്. ഇന്നും June 25 ആ ഒരു ദിവസം നമ്മൾ ഓർമ്മപ്പെടുന്നു.
0: യെസ്, അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചും ഒരുപാട് പ്രതിഷേധങ്ങളും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്ന ഒരു ടൈം കൂടിയാണ്. അപ്പോൾ കേരളത്തിൽ തന്നെ പോലീസിൻ്റെ ക്രൂര മർദ്ദനത്തിനിരയായിട്ടുള്ള കൊല്ലപ്പെട്ട രാജൻ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ വിയോഗം ഈ അടിയന്തരാവസ്ഥയുടെ കേരളത്തിലാണ് ഏറ്റവും വലിയ നോവായിട്ട് മാറിയത്. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് അന്ന് കടന്നു പോയോണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് ഇന്ന് 51 വർഷത്തിലേക്ക് കടന്നു നിൽക്കുകയാണ്. ആ ഒരു കറുത്ത അധ്യായത്തിലൂടെ പോകുമ്പോൾ തീർച്ചയായും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും ഇതിനെപ്പറ്റി അല്ലേ.
1: തീർച്ചയായും ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു നാളുകളായിരുന്നു. അതുകൊണ്ട് ഒരുവിധം എല്ലാവർക്കും ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും.
0: യെസ്, അപ്പോൾ നിശബ്ദമായിട്ടുള്ള പ്രക്ഷോഭങ്ങളെല്ലാം നിരവധി അന്ന് നടന്നിട്ടുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും കുരുക്ഷേത്ര എന്ന രീതിയിൽ, ഒളിവ് എന്ന രീതിയിൽ ഒരുപാട് പത്രങ്ങളിലൂടെയെല്ലാം സജീവമായിട്ട് ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാം പ്രതിഷേധം എന്ന രീതിയിൽ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു നാളുകളിലൂടെ കടന്നുപോയ ഒരു വേദനാജനകമായിട്ടുള്ളൊരു നിമിഷമാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും പ്രിയപ്പെട്ടവരും ഇതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അന്ന് നമ്മൾ ജീവിച്ചിരിപ്പില്ല എങ്കിൽ കൂടിയും നമ്മളത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ താമസിച്ചിരുന്ന ആൾക്കാർ കടന്നു പോയത്. അപ്പോൾ അവർ അനുഭവിച്ചിട്ടുള്ള പല രീതിയിൽ, നമുക്ക് സ്വാതന്ത്ര്യമാണെങ്കിലും നമ്മൾ അനുഭവിക്കുന്ന പല രീതികളാണെങ്കിലും മുൻപ് ആ ഒരു രീതിയിൽ അനുഭവിച്ചിട്ടാണ് നമുക്ക് ഇത് കിട്ടിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.
1: നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും മുതിർന്നവരൊക്കെ പറയാറുണ്ട്, നമ്മൾ കോവിഡ് ടൈമിൽ വീട്ടിൽ ഇരിക്കുമ്പോൾ ഞങ്ങൾ അടിയന്തരാവസ്ഥ കാലത്ത് ഇരുന്നിട്ടുണ്ട്, അപ്പോഴാണ് നിങ്ങൾക്ക് ഇങ്ങനെ
0: പറ്റാത്തത്. തീർച്ചയായും അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു അല്ലേ. അപ്പോൾ തീർച്ചയായും നമ്മളിങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ അടിമാലി ബ്രദേഴ്സ് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ചും പനി പിടിച്ച് കിടക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള എൽദോ ചേട്ടന് വേണ്ടിയിട്ടും നമ്മുടെ കിരീടം എന്ന ചിത്രത്തിലെ ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കുട്ടിക്കാലം ആഘോഷമാക്കാൻ ടിൻഡൽ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. കൂടാതെ അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം

0: മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
1: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
0: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
1: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
0: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
1: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
0: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
1: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
0: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 6910012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
1: ഫ്രീ കിക് 90.4 FM 2026.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളും ഒക്കെയായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
3: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു പാട്ട് കേട്ടു. നമ്മുടെ കിരീടം എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കണ്ണീർ പൂവിൻ്റെ, അല്ലേ? ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് സങ്കടമൊക്കെ വരാറുണ്ട്. പക്ഷേ എങ്കിലും ഒരു ലെജൻഡറി മ്യൂസിക്കിൽ നമ്മളുടെ മനസ്സിൽ എന്നും നിലനിൽക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്. അതിൻ്റെ റീ റിലീസിന് ഒരുങ്ങാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതിന് മുൻപ് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഒരു ആനിമൽ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനമാണത്, അപ്പോൾ ഞാൻ അതാണ് നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്. ഒരു ആനിമൽ, അതിൻ്റെ നെയിം എഫിലാണ് തുടങ്ങുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എഫിൽ തുടങ്ങുന്ന പല ജീവികളെയും നിങ്ങൾ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഇതിന് ആൻസർ കിട്ടില്ല. അതിനൊരു രസമായിട്ടാണ് ഈ ഒരു, അതാണ് കുസൃതി ചോദ്യം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ കുസൃതി ചോദ്യത്തിൽ കഥയിലെ ചോദ്യമില്ല എന്ന് പറയുന്ന പോലെ ചോദ്യങ്ങൾ അധികം ഇല്ലെങ്കിൽ ഞാനൊരു ക്ലൂ തരുവാണ്. ഒരു ആനിമലിൻ്റെ നെയിം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷേ അത് അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ ഏതായിരിക്കും എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8 5 8 7 8 5.
2: നമ്പർ ഒരിക്കൽ കൂടി, 8 8 4 8 5 8 7 8 5. അപ്പൊ ആദര കണ്ടെത്തിയ ഉത്തരം തന്നെ എത്തുക. ആദര കണ്ടെത്തിയ ആ ഉത്തരത്തിലേക്ക് എത്തുക വേണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ മെസ്സേജ് അയക്കുക. ആ മെസ്സേജ് ആരാണ് ആ ഉത്തരം അയക്കുന്നതെന്ന് നോക്കി നോക്കി ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഇങ്ങനെ മെസ്സേജ് അയക്കുക.
3: അതെ, ഒരു ആനിമൽ, അതിന്റെ നെയിം തുടങ്ങുന്നത് എഫ് എന്ന അക്ഷരത്തിലാണ് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഷീബ ചേച്ചി അയത്തിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ തീർച്ചയായിട്ടും പ്ലേ ചെയ്യുന്നതായിരിക്കും. അതിന് മുൻപ് വന്നിട്ട് മെസ്സേജാണ്, ഇന്നലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ 28 വർഷം ഓർമ്മ ദിനമായിരുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി എന്ന ഗാനം വെച്ച് തരണമെന്ന് നമ്മുടെ മായ ചേച്ചി തിരുമുല്ലവാരത്ത് നിന്ന് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ പാട്ട് വച്ച് തരുന്നത് തന്നെയായിരിക്കും. അപ്പം അടുത്ത മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ സനോജ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഹായ് ജിൽ ജിൽ, ഹായ് പാർവതി എന്ന രീതിയിൽ നമുക്ക് നല്ലൊരു എന്താ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമ്മുടെ സനോജ് നൽകിയിട്ടുണ്ട്. അപ്പോൾ സനോജ് സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ഗുഡ് മോർണിംഗ് കൂടി നേരുന്നു. നമ്മുടെ ബിനീഷേട്ടൻ അയച്ചിരിക്കുന്നു, എൽദോ ചേട്ടനല്ല കേട്ടോ, 24 വയസ്സേ ഉള്ളൂ. സോറി, നമ്മൾ സാധാരണ നമ്മുടെ ശ്രോതാക്കളെ പലരുടെയും ഏതാണ് ഏജ് എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു റെസ്പെക്ട് എന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ സേർ എന്ന് വിളിക്കാറുണ്ട്, ചേട്ടാ എന്ന് വിളിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ തീർച്ചയായും ഇനി മൊത്തം നമ്മുടെ എൽദോനെ എൽദോന്ന് തന്നെ നമ്മൾ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ എൽദോയ്ക്ക് പനിയൊക്കെ മാറി അടിപൊളിയാകട്ടെ എന്ന് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അപ്ഡേഷനിലേക്ക് പോകുമ്പോൾ ഇന്നത്തെ ദിവസം, അതായത് June 25 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ സംസാരിക്കുകയുണ്ടായി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ലെജൻഡറി പോപ്പ് സംഗീതത്തിൻ്റെ സാമ്പ്രാട്ട് എന്നറിയപ്പെടുന്ന മൈക്കിൾ ജാക്സൻ്റെ ഓർമ്മ ദിനമാണ്. അപ്പോൾ ഈ ദിവസം തന്നെയാണ് നമ്മൾ വെള്ളപ്പാണ്ടിൻ്റെ ദിനമായിട്ട്, അതിൻ്റെ ഒരു ദിവസമായിട്ട് നമ്മൾ ആചരിച്ചു പോകുന്നത്, അല്ലേ?
2: അതെ, വിറ്റിലിക്കോ.
3: യെസ്. അപ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒരു വശത്തോ മാത്രമായി ഒതുങ്ങി നിൽക്കുന്ന ഒരു രീതിയാണിത്. ചില സമയത്ത് നമ്മുടെ

0: സ്കിന്നിൽ ഫുള്ള് ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെ കാണുമ്പോൾ എന്തോ ചില സമയത്ത് നമുക്കൊരു എന്താ പറയുക, ഒന്ന് നോക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ, അല്ലെങ്കിൽ അപൂർവമായിട്ടുള്ളൊരു രോഗം എന്ന രീതിയിലൊക്കെ നമ്മൾ അവരെ നോക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു പകർച്ചവ്യാധി എന്ന രീതിയിലുള്ള രോഗമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ട ആവശ്യകത ഒന്നുമില്ല. അവരെ നമ്മൾ ചേർത്ത് നിർക്കുക, അവർക്ക് അങ്ങനെ ഒരു രോഗമുണ്ട് എന്ന രീതിയിൽ ഇത് നമ്മളിലേക്ക് പകരുമോ, അല്ലെങ്കിൽ അവർക്കൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാവോ, അവരുടെ കൂടെ നമുക്ക് ഒരു കപ്പ് ഓഫ് ടീ ചെയ്യാവോ എന്നൊന്നും ചിന്തിക്കരുത്. അതൊക്കെ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആ രോഗം ഉള്ള വ്യക്തികളെ മാറ്റി നിർത്താതിരിക്കും. അപ്പൊ അവർക്കൊരു സ്കിൻ ഡിസീസ് ആണ് സംഭവിച്ചിരിക്കുന്നത് അല്ലേ?
1: അതെ, ചർമ്മത്തിലെ നിറം നൽകുന്ന മെലാനിൻ കോശങ്ങൾ നഷ്ടപ്പെടുന്നതിലൂടെയാണ് അവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊരു പകർച്ചവ്യാധിയല്ല, നമ്മളോടൊപ്പം മനുഷ്യരാണ് അവരും, അവർക്കും നമ്മളോടൊപ്പം ജീവിക്കാനുള്ള അവകാശങ്ങളുണ്ട്. പകർച്ചവ്യാധിയാണ് എന്ന് ആലോചിച്ച് ആരും അവരോട് ഇടപെടാതിരിക്കരുത്. എല്ലാവരോടും സ്നേഹത്തോടെ ഇരിക്കുക. അതേപോലെ തന്നെ അവരിങ്ങനെ നടന്നു പോകുമ്പോൾ അവരെ ഇങ്ങനെ വിചിത്ര ജീവിയെ പോലെ എല്ലാവരും ഇങ്ങനെ നോക്കാറുണ്ട്. നമ്മുടെ ഒരു സ്കിൻ ടോൺ അല്ലാത്ത ഒരു വ്യക്തി പാസ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ളതിൽ ഒരു തെറ്റല്ല. പക്ഷേ അവരിങ്ങനെ ക്രൂഷ്യലായി നോക്കുന്നതൊക്കെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഏറ്റവും കൂടുതൽ ഈ സമൂഹത്തിൽ അവരെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അവരെ ഇങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതവരെ ഭയങ്കരമായി മാനസികമായി അവരെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്, കുട്ടികൾക്കും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മളാണ് ഒരു കരുതൽ പോലെ നോക്കുക, അല്ല അവരോട് സിമ്പതി അല്ല നമുക്ക് വേണ്ടത്,
0: നമ്മളെ കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇത് മെയിനായിട്ടും ജനിതക കാരണങ്ങൾ കൊണ്ട് ഈ രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലാതുള്ള റീസൺസ് ഈ തൈറോയിഡ്, പ്രമേയം തുടങ്ങിയ അസുഖങ്ങളുള്ളവർക്കും ഈ വെള്ളപ്പാണ്ട് ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും ഇതുപോലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കുന്ന നിരവധി അത്യാധുനികമായിട്ടുള്ള ചികിത്സാ രീതികൾ നമ്മുടെ ഇന്ന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. മരുന്നുകളുണ്ട്, ക്രീമുകളുണ്ട്, ഡെർമറ്റോളജി ടെസ്റ്റഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ പ്രെസ്ക്രിപ്ഷനോട് കൂടി ആയിരിക്കണം എന്ന് കൂടി ഉള്ള അല്ലേ. യെസ്, പിന്നീട് ഫോട്ടോതെറാപ്പി പോലുള്ള ചികിത്സാ രീതികൾ, സർജറി ഉണ്ട്, സ്കിൻ ഗ്രാഫ്റ്റിംഗ് എന്ന രീതിയിലൊക്കെയുള്ള സർജറികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായും ഇങ്ങനെയുള്ള രോഗങ്ങളുള്ള വ്യക്തികളിലേക്ക് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുക, അവരുടെ രോഗം മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുക എന്ന് കൂടി പ്രിയപ്പെട്ടവരിലേക്ക് പാസ് ചെയ്യുകയാണ് ഈ ഒരു നിമിഷത്തിൽ.
1: അതെ, അതേപോലെ തന്നെ ലോക വിറ്റിലിഗോ ദിനത്തിന്റെ സന്ദേശം ഇതാണ്, ഡിഫറെന്റ് നോട്ട് ലെസ്, വ്യത്യസ്തരാണ് പക്ഷേ ഒരു തരത്തിലും കുറവല്ല എന്നാണ്. അപ്പോൾ അവർ ആ കുറവല്ല എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അവരവരുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക, പകരം ചേർത്ത് നിർത്തുക, അവരെയും കൂടെ നമ്മളുടെ ഒരു ജീവിതത്തിൽ ഒരാളാക്കി മാറ്റുക. എപ്പോഴും തുറച്ച് നോട്ടവും ഒക്കെ അവരെ ഒരുപാട് ബാധിക്കുന്നുണ്ട്, പേഴ്സണലി എനിക്കറിയാവുന്നവരുണ്ട്. അതുകൊണ്ടാണ് എടുത്തിങ്ങനെ പറയുന്നത്, ഈ ദിവസത്തിൽ ഇന്ന് മുതൽ അങ്ങനെയുള്ളവരെ നമ്മളിങ്ങനെ ചേർത്ത് നിർത്താനായിട്ട് ശ്രമിക്കുക.
0: അതെ, തീർച്ചയായും നമ്മൾ ചില സമയത്ത് ഈ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ളൊരു മാനസിക ബുദ്ധിമുട്ടുണ്ടാവും. നമ്മളിങ്ങനെ തുറച്ച് നോക്കുമ്പോൾ എനിക്ക് എന്തോ കുറവുണ്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് അവരെ നോർമലായിട്ട് കാണുക എന്നുള്ളതാണ്. അതൊരു രോഗാവസ്ഥയാണ് അല്ലേ. അപ്പോൾ ആ ഒരു രോഗത്തിന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ സാധാരണ പനി, ജലദോഷം കാര്യങ്ങളൊക്കെ നമ്മൾ കാണാറ് അതുപോലെ ഒരു രോഗാവസ്ഥയാണ്, സ്കിന്നിനുണ്ടാകുന്ന രോഗാവസ്ഥയാണ് എന്നുള്ള മനസ്സിലാക്കാനുള്ള സാമാന്യമായിട്ടുള്ള ബോധം നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇതൊരു കേവലം ചർമ്മത്തിൻ്റെ നിറം മാറ്റമല്ല, ഇതൊരു രോഗമാണ് എന്നുള്ള മനസ്സിലാക്കൽ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
1: അതുപോലെ തന്നെ വിറ്റിലിഗോ ഉള്ളവരോട് എനിക്ക് പറയാനുള്ളത്, സൗന്ദര്യം ഒരു ചർമ്മ നിറത്തിൽ മാത്രം ഇരിക്കില്ല, നമ്മുടെ കോൺഫിഡൻസിലും ആത്മവിശ്വാസത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസുമായിട്ടൊക്കെ മുന്നോട്ട് പോകുക അല്ലേ.
0: തീർച്ചയായും ഇതുപോലെ വെള്ളപ്പാണ്ടുകൾ, ഇത് സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ളവർ എന്ത് രസമായിട്ട്, അതായത് നമ്മൾ പല സമയത്തും മോഡലിങ്ങിന് വരെ ഇറങ്ങുന്ന വ്യക്തികളുണ്ട്. അത് അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ധൈര്യവും സപ്പോർട്ടുമാണ് അവർ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന വ്യക്തികളെ ദയവ് ചെയ്ത് നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കരുത്. അവരുടെ ആ ലോകത്തിലൂടെ അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ സഞ്ചരിക്കട്ടെ. ആ തുറച്ചു നോട്ടങ്ങളൊക്കെ ഒന്ന് നമ്മൾ മാറ്റണം. നമ്മളാണ് അപ്പോൾ മാനസികമായിട്ട് വൈകൃതം ഉണ്ടാവുന്നത് നമുക്കാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. അങ്ങനെ എല്ലാ വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് നമ്മൾ മാറുക, ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് തന്നെ മാറാൻ ഓരോ നിമിഷവും. ഇനി ഇൻ കേസിൽ നമുക്ക് അങ്ങനെ നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ കുഴപ്പമാണെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ വ്യക്തികളെ, അങ്ങനെ ചെറിയ ഡിസീസ് ഉള്ളവരെയും ഇതുപോലുള്ള വൈകൃതങ്ങളുള്ളവരെയെല്ലാം നമ്മളെപ്പോലുള്ള വ്യക്തികളാണ്, അവർക്കൊരു രോഗമാണ് എന്ന രീതിയിലുള്ള മാനസികമായൊരു പിന്തുണ നമ്മൾ കൊടുക്കുക ഈ ഒരു അവസരത്തിൽ എന്നുകൂടി പ്രിയപ്പെട്ടവരിലേക്ക് ഞാൻ ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ മായ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പാട്ട് പ്ലേ ചെയ്ത് തരണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ആ മായ ചേച്ചിക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്ന രീതിയിൽ മായ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ സോങ് നമുക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.

കുട്ടിക്കാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. കൂടാതെ

0: അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള ലെവൽ 3 NICU സേവനങ്ങളും ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ് രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ൽ ലഭ്യമാണ്.
1: അപ്പോൾ എന്റെ അടുത്ത ചുവട് വയ്പ് MES ലേക്ക് തന്നെ.
3: AI പോലെ നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400789000 9447560336.
1: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ. എടാ സണ്ണി, ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു മാജിക് തന്നെയാണ്. ആ മാജിക്കിന്റെ പേരെന്താണെന്നറിയോ? മെസ്സി.
4: മാജിക്കോ മെസ്സിയോ? പിന്നെ ഫുട്ബോളിന്റെ മറ്റൊരു പേരാണ് CR7. ഈ വർഷത്തെ ചാമ്പ്യൻ ആരാണെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
1: ചുമ്മാ കിടന്ന് തർക്കിക്കാതെ സണ്ണി, ധൈര്യം ഉണ്ടെങ്കിലേ നീ എഴുതി അയക്ക്.
4: എഴുതി അയക്കാനോ? എങ്ങോട്ടേക്ക്?
0: ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്നു ഫിഫ വേൾഡ് കപ്പ് പ്രവചന മത്സരം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.
0: 5 ചോദ്യങ്ങൾ, 5 ഉത്തരങ്ങൾ. നിങ്ങളുടെ പ്രവചനം അയക്കൂ, ശരിയെങ്കിൽ കൈ നിറയെ സമ്മാനങ്ങൾ നേടൂ.
3: 5 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം നൽകുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളിയേക്കൽ ഇലക്ട്രോണിക്സ് നൽകുന്ന മെഗാ സമ്മാനം.
0: ചോദ്യങ്ങൾക്കും ഉത്തരം അയക്കേണ്ട മേൽവിലാസത്തിനുമായി റേഡിയോ സാന്ത്വനം 90.4 FM ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഇപ്പോൾ തന്നെ സന്ദർശിക്കൂ. ചോദ്യങ്ങൾക്കും വിശദ വിവരങ്ങൾക്കും വിളിക്കൂ
3: 8848558785.
0: ഓർക്കുക, ഒരാൾക്ക് ഒരവസരം മാത്രം. ഒന്നിൽ കൂടുതൽ ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ടുപ്പിലൂടെയായിരിക്കും വിജയിയെ കണ്ടെത്തുന്നത്. നിങ്ങളുടെ ഉത്തരങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ ഞങ്ങളെ അറിയിക്കാം.
3: ഫ്രീ കിക്ക് 90.4 FM 2026.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. എല്ലാ പ്രിയപ്പെട്ടവരും കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യമാണ്, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും ചെറിയൊരു കുസൃതി ചോദ്യമൊക്കെ ആയിട്ട് ഞാൻ ആതിര എന്നോടൊപ്പം
1: പാർവതിയാണ്.
0: യെസ്, നമ്മുടെ സമയം 11:11. അപ്പം എന്തെങ്കിലും ഒരു നിങ്ങൾക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ആഗ്രഹിച്ചോളൂ. 11:11 ആണ് ടൈം, ഒരു ലക്കി ടൈമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടൈം കാണുന്നത്. അപ്പം ഞാൻ ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറ്, എന്തെങ്കിലും നടക്കുമെന്നൊന്നും അറിയില്ല, പക്ഷെ എങ്കിലും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളൊരു ടൈമാണ് 11:11 കഴിഞ്ഞിരിക്കുന്നു ഗായ്സ്. അപ്പം അല്ലെങ്കിൽ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയായിരുന്നു.
1: അതെ, ലോകത്തിൻ്റെ ഏത് കോളിലാണെങ്കിലും ആദരവ് വിളിക്കും, പാർവതി 11:11 എന്തെങ്കിലും ആഗ്രഹിക്കുമെന്ന്.
0: തീർച്ചയായും ഒരു ഒരു നമുക്ക് കാണുമ്പോൾ ചില സമയത്ത് അത് നടക്കണമെന്നൊന്നും ഇല്ല അല്ലേ, എങ്കിൽ കൂടി നമുക്ക് നമ്മുടെ ഒരു ചൈൽഡിഷ്, നമ്മുടെ മൈൻഡിൽ ഒരു ചൈൽഡിഷ് ബിഹേവ് ആയിരിക്കാം. മേ ബി 11:11 കേൾക്കുമ്പോൾ ആ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ചിലപ്പോൾ മേ ബി ഇനിയുള്ള ദിവസങ്ങൾ നടക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ്. ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ സമയം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെല്ലാം ഒരുപാട് സോങ് സജഷൻസും അവരുടെ വിശേഷങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു കുസൃതി ചോദ്യം ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് ആൻസറൊക്കെ പെട്ടെന്ന് അയച്ചോളൂ. എല്ലാവരും തെറ്റുത്തരാണ് അയക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചിരിക്കുന്ന ചോദ്യം, നമ്മൾ ആനിമൽ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് എഫിൽ തുടങ്ങുന്ന ആനിമലിൽ നമ്മൾ ഇങ്ങനെ നോക്കും, പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല, അങ്ങനെ അല്ല പോകുന്നത്. ഇതൊരു കുസൃതി ചോദ്യമാണ്. ആ ഒരു പാറ്റേണിൽ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ആനിമൽ അതിൻ്റെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എഫിലാണ് എന്നുള്ളതാണ്. വേണമെങ്കിൽ ഞാൻ അടുത്ത ഒരു പാട്ട് കഴിഞ്ഞിട്ട് അതിനൊരു ക്ലൂവും കൊടുത്തരാം. എനിക്ക് അത്യാവശ്യം എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എങ്കിൽ ഞാൻ അങ്ങനെ കഴിക്കാറില്ല. കഴിക്കുന്നൊരു സാധനമാണ്,
1: നേരെ പോകാതെ വളഞ്ഞ്,
0: അതെ, ഇങ്ങനെ വളഞ്ഞ് നേരെ മൂക്കിൽ തൊടാതെ ഇങ്ങനെ വളഞ്ഞ് മൂക്കിൽ തൊട്ട് നോക്കിക്കോളൂ. നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും, നമ്മുടെ

0: ാണ് അപ്പോൾ ഉണ്ണി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന മെസ്സേജ് നമ്മുടെ ഷീബ ചേച്ചി അയച്ചിട്ടുണ്ട്. ഷീബ ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പൊൻവീണേനുള്ളിൽ മൗനം വാങ്ങൂ, ആ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ അടുത്തത് പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും. ഉത്തരം അയച്ചിരിക്കുന്നത് ഫോക്സ് എന്നാണ്. അപ്പോൾ ഫോക്സ് അല്ല കേട്ടോ. ഫോക്സ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് നമ്മളൊരു ആനിമലിൻ്റെ നെയിം പറയുകയാണ്. പക്ഷെ അങ്ങനെ അല്ലാതൊന്ന് ചിന്തിച്ച് നോക്കൂ, അവിടെയാണ് അതിൻ്റെ ഒരു പോയിന്റ് ഇരിക്കുന്നത്. യെസ്, അപ്പോൾ നമ്മുടെ ഷീബ ചേച്ചി അയത്തിൽ നിന്ന് ഒരു വോയിസ് മെസ്സേജ് കൂടെ അയച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കുട്ടി ശ്രോതാവാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കേൾക്കാം അല്ലേ. യെസ്,
1: ആ ചോദ്യത്തിന്റെ ഉത്തരം ഫോക്സ് അല്ലേ ആന്റി?
0: ഫോക്സ് അല്ലേ ആന്റി? എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ആ കുട്ടി ശ്രദ്ധം ആരാണ്, മെസ്സേജ് അയച്ചോളൂ ആരാണ്. പക്ഷേ ഫോക്സ് അല്ല കറക്റ്റ് ആൻസർ. നമ്മൾ കുസൃതി ചോദ്യമാണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് വളഞ്ഞ് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നതാണ്. ഞാൻ പിന്നെ അതിനൊരു ക്ലൂവും കൂടെ തരുവാണ്. പാവം ശ്രോതാക്കളല്ലേ, ഞാൻ ക്ലൂ കൊടുക്കുകയാണ്. നമ്മൾ കഴിക്കുന്നൊരു ഫുഡാണത്.
2: അതെ, ഇഷ്ടമുള്ളൊരു ഫുഡാണ് തോന്നുന്നു. ആനിമലായിട്ട് ഇങ്ങനെ എടുക്കാം
0: അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇഷ്ടമാണ് നമ്മുടെ പാർവതിക്ക്, ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല, കഴിക്കാൻ പറ്റാറില്ല.
2: അതെ, കഴിക്കാൻ പറ്റാറില്ല. അതല്ല, എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് നോക്കാം ആര് പറയുമെന്നല്ലേ. കേക്ക് നമ്മളിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ, എനിക്ക് ഉത്തരം കിട്ടിയില്ല. പിന്നെ ഞാൻ ചോദിച്ച മനസ്സിലാക്കി എടുത്തതാണ്.
0: നമ്മുടെ ചിത്ര ചേച്ചി അയക്കുന്നു ഫലൂടെയാണോ എന്നുള്ളത്. ആനിമലാണല്ലേ, ആനിമലിൻ്റെ ഒരു പേര് വരണോ അതിൻ്റെ അകത്ത് എന്നുള്ളത്. അപ്പം ഇതിൽ കൂടുതൽ ക്ലൂ ഒന്നും എന്നോട് ചോദിക്കരുത്, ഞാൻ പറയില്ല പ്ലീസ്.
2: ആനിമൽ അല്ല, ഒരു ബേർഡാണ്.
0: ഓക്കെ, ഇനി അതൊന്നും ഇല്ല, പറയാനൊന്നും ഇല്ല, എല്ലാം മായ്ച്ചു കളഞ്ഞേക്ക്. യെസ്, അപ്പോൾ നമ്മുടെ ചിത്ര ചേച്ചി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നമ്മളത് വെച്ചു കൊടുത്തിരിക്കും അല്ലേ. ബ്യൂട്ടിഫുൾ ഒരു സോങ് ആണ്. അപ്പോൾ അത് തീർച്ചയായും വെച്ച് തന്നിരിക്കും. അതുപോലെ നമുക്ക് മെസ്സേജസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ചെറിയ അപ്ഡേഷൻസിലേക്കൊക്കെ പോകേണ്ടിയിരിക്കുന്നു. മെസ്സേജസൊക്കെ നിങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കും. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: നമ്പർ ഒരിക്കൽ കൂടി, 8848585785. എല്ലാവരും എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ അയക്കുക, ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. കൂടാതെ ആതിരയുടെ കുസൃതി ചോദ്യത്തിന് ഉത്തരം നൽകുക. ഇങ്ങനെ രസകരമായ ഉത്തരങ്ങളൊക്കെ വായിച്ച് ഞങ്ങൾ ഇങ്ങനെ രസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് മെസ്സേജ് അയക്കുക. ആതിര, ആതിരയ്ക്ക് നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമ ഇഷ്ടമാണോ?
0: അതെന്ത് ചോദ്യമാണ്. തലൈവരുടെ ആ ഒരു അത് നമ്മൾ നേരത്തെ നമ്മുടെ മൈക്കിൾ ജാക്സൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവരുടെയൊക്കെ ഒരു സിനിമ, അവരുടെ ഒരു ലുക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഓറയാണ്. അവരെ കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓ വാവ് എന്ന രീതിയിൽ നമ്മളിങ്ങനെ ഞെട്ടിയിരിക്കാറുണ്ട്. അത്ര ഇഷ്ടമുള്ള കുറേ ആക്ടേഴ്സിൽ ഒരാളാണ് നമ്മുടെ രജനീകാന്ത് എന്ന് പറയുന്നത്. ഒരു തടവ സ്വന്ന ഇങ്ങനെ എന്തോ സംതിങ് ഇല്ലേ, അത് കറക്റ്റായിട്ട് ആർക്കാണ് പറയാൻ സാധിക്കുന്നത്? ഒരു തടവ എനിക്കറിയില്ല, തമിഴ് അറിയില്ല,
2: ആതിരയ്ക്ക് പറ്റുന്നില്ല. അപ്പം നിങ്ങൾക്ക്
0: തമിഴ് അറിയില്ല, നിങ്ങൾക്ക് അത് പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അടിമാലി ബ്രദേഴ്സൊക്കെ കറക്റ്റിന് പറയുന്നതായിരിക്കും. രജനി ഫാനൊക്കെ ആയിരിക്കും. അത് കറക്റ്റിന് ആരാണ് പറയുന്നത്? വോയിസ് ഓവർ പെട്ടെന്ന് അയച്ചോളൂ. യെസ്
2: യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് ആ വിശേഷത്തിലേക്ക് പോവുകയാണ്. രജനി കമൽ ചിത്രം വരാൻ പോവുകയാണ്. കമൽ സാർ അതിൽ നിർമ്മാതാവാണ്, രജനി സാറാണ് അഭിനയിക്കുന്നത്. ആ സിനിമ ഉടൻ പുറത്തു വരികയാണ് ഇന്ന്. അപ്പോൾ അതിൻ്റെ പോസ്റ്ററൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. പത്രത്തിലൊക്കെ ഇതൊരു വലിയ ന്യൂസായിട്ട് വന്നിട്ടുണ്ടാവും, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററാണ്. ധർമ്മൻ എന്നാണ് ആ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത്.
0: യെസ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ്, ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗ് ആണ് നമ്മൾ അത്രയും സാറിൻ്റെ, അതായത് രജനി സാറിൻ്റെ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കാറുണ്ടല്ലേ. അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹത്തിൻ്റെ ലൈഫ് ജേണി എന്ന് പറയുന്നത് തന്നെ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയൊരു വ്യക്തിയാണ്. പലപ്പോഴും അദ്ദേഹം പറയുകയാണ്, എൻ്റെ ഒരു ലുക്ക് കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ സ്കിന്ന് കുറച്ച് കളർ കുറവാണ് എന്നൊക്കെ രീതിയിൽ എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായിരുന്നു എനിക്ക് അഭിനയിക്കാൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൊരു അട്രാക്ഷൻ ഉണ്ട്, അവിടം തൊട്ടാണ് തുടങ്ങുന്നത്. നിൻ്റെ കണ്ണുകൾക്കൊരു പവറുണ്ടെന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ടൊരു സംവിധായകൻ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കണ്ടത് ഒരു രജനി യുഗം തന്നെയായിരുന്നു. തമിഴ്നാടെന്ന് പറയുമ്പോൾ തന്നെ രജനീകാന്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കട്ടൗട്ടുകളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമകളാണെന്നൊരു അത്രയും എഫക്റ്റാണ് അന്ന് ഉണ്ടായിരുന്നത്. ഇന്നും രജനീകാന്ത് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാർ പരിവേഷം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ സിക്കൽ ടു രജനീകാന്ത് എന്ന് കൂടി നമ്മൾ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത്.
2: അതെ, കണ്ണെന്നല്ല, അദ്ദേഹത്തിൻ്റെ ആ സ്റ്റൈൽ. അദ്ദേഹം പണ്ട് ബസ് കണ്ടക്ടർ ആയിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. ആ സമയത്ത് അദ്ദേഹം ടിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്റ്റൈൽ, സംവിധായകൻ കണ്ടിട്ടാണ് എന്തോ കഴിവുണ്ട് എന്നറിഞ്ഞിട്ടാണ് എടുത്തത്. അത്രയും സ്റ്റൈലാണ്, നമ്മൾ സ്റ്റൈൽ മന്നൻ രജനീകാന്ത് എന്നൊക്കെ പറയാറുണ്ട്. അത്രയും സ്റ്റൈലാണ്, ആ സ്റ്റൈലായിരിക്കും വരുന്ന സിനിമയിൽ നിന്ന് നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം.
0: അദ്ദേഹത്തിൻ്റെ പല സിനിമകളിലും ഇങ്ങനെ പാട്ടിൽ തന്നെ പറഞ്ഞിട്ടില്ല, സ്റ്റൈൽ സ്റ്റൈൽ ഇതാ, ഇത് സൂപ്പർ സ്റ്റൈൽ ഇതാ, അങ്ങനെ അദ്ദേഹത്തിനെ പറ്റി വാഴ്ത്തിയിട്ടുള്ള പാട്ടുകൾ തന്നെ നിരവധിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയ്ക്ക് സിനിമയ്ക്ക് വേണ്ടി തമിഴ്നാട് മാത്രമല്ല അല്ലേ, തമിഴ് ഉലകം മാത്രമല്ല എല്ലാ ലോകമെമ്പാടുമുള്ള രജനി ഫാൻസും കാത്തിരിക്കുകയാണ്. അപ്പൊ ശുഭപ്രതീക്ഷയോടുകൂടി അതൊരു സൂപ്പർ സിനിമ ആയിരിക്കുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കും.
2: അതെ, ദ ഡെഡ്ലി ഡോക്ടർ എന്നാണ് അതിന്റെ ഒരു ടാഗ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു ഡോക്ടറായിട്ടാണ് സിനിമയിൽ വരുന്നത്.

0: വരുന്നത്, സർജനായിട്ടാണെന്നാണ് ആ പോസ്റ്റർ ലുക്ക് വരുന്നത്. അപ്പൊ എല്ലാരും നമ്മളൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ സിനിമയൊക്കെ കാണാനായിട്ട്. ഒരു രജനി കമൽ വിജയ് സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊക്കെ ഒരു ആഘോഷമാണ്. തമിഴ്നാട്ടിന് നമ്മുടെ അന്യ സംസ്ഥാനമാണെങ്കിൽ കൂടിയും നമ്മളാണ് കൂടുതൽ ആഘോഷമാക്കുന്നത്. അപ്പൊ കൂടുതൽ ആഘോഷമാക്കിയാക്കിയ നമുക്കതിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ.
1: യെസ്, അപ്പൊ നമുക്ക് ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകാൻ തോന്നുന്നു. നമ്മുടെ ഷീബ ചേച്ചി ആയത്തിൽ നിന്നൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു പാട്ട്? പൊൻവീണേ എന്നുള്ളിൽ മൗനം വാങ്ങൂ. ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടാലോ, ആ ഒരു സൂപ്പർ സൂപ്പർ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: Once again, Radio Santhana 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളും പാട്ടുകളുമായി നിങ്ങളോടൊപ്പം ഞാൻ പാർവതിയാണ്. എന്നോടൊപ്പം
2: പാർവതിയോടൊപ്പം ഞാൻ ആതിരയാണ്. യെസ്, അപ്പം നമ്മുടെ സമയം 11:25 ഒരു ബ്യൂട്ടിഫുൾ സോങ് നമ്മൾ കേട്ടു. ഏകദേശം നമ്മുടെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് ഇങ്ങനെ തയ്യാറെടുക്കുകയാണ്. അതിനു മുമ്പ് നമ്മളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നല്ല രസമുള്ളൊരു ചോദ്യമാണ്. ആൻസർ കേൾക്കുമ്പോൾ എന്നാരും എടുക്കല്ലേ. യെസ്, അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവി, ആ ജീവിയുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് എഫിലാണ് എന്നുള്ളതാണ്. അപ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്നൊക്കെ ഒരു സാധനമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ പ്രിയപ്രിയ ശ്രോതാക്കളൊക്കെ അയക്കുകയാണ്, ഫലൂടയാണോ, ഫ്ലമ്മിംഗോയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഫലൂടയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള നമ്മുടെ സരസ്വതി അമ്മ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതെന്തോ നമുക്ക് കേൾക്കാം അല്ലേ?
3: അതെ,
2: പാഷൻ ഫ്രൂട്ട് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോദിച്ചത് ഒരു ജീവിയുടെ ഒരു പേരാണ് അല്ലെ, എഫിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജീവിയുടെ പേരാണ് ചോദിച്ചത്. അപ്പൊ അമ്മ അത് തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പൊ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യാം, കുറച്ച് സമയം കൂടി ഉണ്ടല്ലേ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ പറയാവുന്നതാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം ഒത്തിരി കാര്യത്തിലൂടെയാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങളെ ഒന്നിങ്ങനെ എനർജി ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഇങ്ങനെ ഒന്ന് രസിപ്പിക്കുകയാണ്. എല്ലാവരും ഒന്ന് ആൻസർ ലാസ്റ്റ് കേൾക്കുമ്പോൾ അടി എന്ന് പറയരുത്.
1: പല രീതിയിൽ വരെ ചിന്തിച്ചു തുടങ്ങി. എനിക്ക് തോന്നുന്നു ഫ്ലമിംഗോ ഒക്കെ കഴിക്കുന്ന
2: സാധനമാണ്,
1: കഴിച്ചതായിട്ട് പോലും എനിക്ക്.
2: ഫ്രോഗ് ആണോ എന്നൊക്കെ നമ്മുടെ രാജൻ ചേച്ചി ചോദിച്ചിട്ടുണ്ട്. മുഖത്തലയിന്ന് മുഖത്തലയെന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും രാജൻ ചേച്ചി എപ്പോഴും നമ്മുടെ ഒരു ലൈവിൽ ഇങ്ങനെ ലൈവ് എഫക്റ്റിൽ നിൽക്കുന്ന ഒരു ശ്രോതാക്കളിൽ ഒരാളാണ്. എപ്പോഴും നമുക്ക് തെറ്റ ആൻസർ ആണെങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ചേച്ചി അതും തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, കറക്റ്റ് ആൻസറിലേക്ക് എത്താം. അതായത് ചോദ്യം ഇതാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു ആനിമലാണ്, ആ ആനിമലിൽ എഫിലാണ്, അത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവി, അത് എഫിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കഴിക്കാനൊക്കെ ഉപയോഗിക്കുന്ന, അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലൂ എന്ന് പറയുന്നത്.
1: ഒരു ബേർഡാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി പെട്ടെന്ന് ആൻസർ കിട്ടും.
2: യെസ്, കറക്റ്റ് ആൻസർ അയച്ചിരിക്കുന്നത് നമ്മുടെ ശ്രീലക്ഷ്മിക്കുട്ടിയാണ്. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ബാബുരാജൻ സർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മളത് പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. അതിന് മുൻപ് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ശ്രോതാവായിട്ടുള്ള നമ്മുടെ ചിത്രാമ്മ ചോദിച്ചിരുന്ന പാട്ട് ഇതായിരുന്നു. ഫോട്ടോഗ്രാഫ് എന്ന ചിത്രത്തിലെ ചെല്ലം പാടി നടക്കണ ചങ്ങാതി, അങ്ങനൊരു പാട്ട് ഉണ്ട്. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ്, ഒരു കുട്ടി ഇങ്ങനെ രസമായിട്ട് പാടുന്നൊരു പാട്ടാണ്. അപ്പോൾ ഇത് ഇന്നലെ ആദിവാസി കുഞ്ഞുങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ ഈ ഗാനം മനസ്സിലേക്ക് ഓടിയെത്തി. അപ്പോൾ ഈ ഒരു പാട്ട് ആ കുട്ടികൾക്ക് വേണ്ടി എന്ന രീതിയിൽ നല്ലൊരു മെസ്സേജ് കൂടെയാണ് ചിത്ര ചേച്ചി അയച്ചിരിക്കുന്നത്. തീർച്ചയായും നമ്മളെല്ലാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും ആ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും.
1: അതെ, നമ്മൾ ഇത്ര സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കിനി ചെറിയ ചെറിയൊരു അപ്ഡേറ്റ് ഒക്കെ പറയാം. നമുക്കിനി അധികം സമയമില്ല, ഇപ്പം തന്നെ 11:27 നമുക്ക് പോകാനുള്ള സമയം ഇങ്ങനെ അടുത്തടുത്തടുത്ത് വന്നോണ്ടിരിക്കുന്നു. നമുക്ക് പോകാൻ നല്ല വിഷമമുണ്ട് അല്ലേ? അപ്പൊ ഇങ്ങനെ അടുത്ത് വന്നിരിക്കുന്ന ചെറിയൊരു അപ്ഡേറ്റ് പറയാം. ആദ്യം പാസ്പോർട്ട് ഉണ്ടോ?
2: പിന്നെ എനിക്കുണ്ട്, നല്ല ഭദ്രമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് എങ്ങാനും എങ്ങോട്ടത്തേക്കെങ്കിലും ഒരു വിളി വന്നാലോ എന്ന് വിചാരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. ഇടയ്ക്കൊക്കെ പൊടി തട്ടിയൊക്കെ വയ്ക്കാറുണ്ട്.
1: അത് എത്രയും പെട്ടെന്ന് അത് ഉപയോഗിക്കാൻ
2: സാധിക്കട്ടെ.
1: അതെ അല്ലേ, പാസ്പോർട്ട് ഇനി മുതൽ ഒരു പൗരത്വം തെളിയിക്കാനുള്ള ഒരു രേഖയല്ല, അത് യാത്രയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു രേഖയായിട്ടാണ് ഇനി മുതൽ പാസ്പോർട്ട് കണക്കാക്കുകയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. സാധാരണ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഒരു പ്രൂഫ് കാണിക്കാനായിട്ട് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്ത് ചിലപ്പോൾ വെക്കുന്നത് പാസ്പോർട്ട് ആയിരിക്കും. പക്ഷേ ഇനി മുതൽ അത് അങ്ങനെ ഒരു രേഖയല്ല, അത് ജസ്റ്റ് യാത്രയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു രേഖയാക്കി നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ രേഖ

0: അതായത് നമ്മളെ പൗരത്വം തെളിയിക്കാൻ നമ്മൾ നമുക്കായിട്ട് ആധാർ കാർഡൊക്കെ ഉണ്ട്, അത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഇന്നലെ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് വന്ന ന്യൂസാണ്. എല്ലാവരും ഇതിനോടൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്നലെ നമ്മുടെ
1: എങ്കിലും ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു ഓർമ്മപ്പെടുത്തൽ കൊടുക്കുകയാണ് അല്ലേ, ഒരു അപ്ഡേഷനിലൂടെ നൽകുകയാണ്. നമ്മുടെ ഷീജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ആതിരക്കുട്ടി, പാർവതിക്കുട്ടി, ഹലോ ആൻഡ് ഹാൻഡ് ഷേക്ക് എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നമ്മളും തിരിച്ചൊരു ഡിജിറ്റൽ ആയിട്ടുള്ള ഹാൻഡ് ഷേക്ക് നൽകുകയാണ്. അപ്പോൾ ഷീജി ചേച്ചി ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചൊരു വോം ഒരു മെസ്സേജ് നമുക്ക് അയച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും ചേച്ചി നല്ലൊരു ദിവസം നമ്മുടെ ഷീജി ചേച്ചിക്ക് വേണ്ടി ഞാൻ നൽകുകയാണ്. അടുത്ത പാട്ടും നമ്മുടെ ഷീജി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജസൊക്കെ ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഓൾമോസ്റ്റ് ഞാൻ വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സജീവ് ചേട്ടൻ അയച്ചിരിക്കുന്നു, നമ്മുടെ സജീവ് ചേട്ടൻ അയച്ചിരിക്കുന്നു, പ്രീത ടീച്ചറിനും കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പ്രീത ടീച്ചറിനെ തിരക്കിയിട്ടുണ്ട്. തീർച്ചയായും അടുത്ത ലൈവിലൊക്കെ പ്രീത ടീച്ചർ സജീവമായിട്ട് എത്തുന്നതായിരിക്കും. അടുത്ത നമ്മുടെ സുനീഷ് അയച്ചിരിക്കുന്നു, ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മളത് പ്ലേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. രതീഷ് അടിമാലി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സോങ് സജഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം നമ്മൾ പാട്ടുകളെല്ലാം പ്ലേ ചെയ്യുന്ന തന്നെയായിരിക്കും എന്ന് കൂടി നിങ്ങളിലേക്ക് അറിയിക്കുന്നു. നമ്മുടെ രാജൻ ചേച്ചി അയച്ചിരിക്കുന്നു, ഫിഷ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എഫിൽ തുടങ്ങുന്ന ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്, അപ്പോൾ ഫിഷ് അല്ല. അപ്പോൾ ഏകദേശം നമ്മൾ കറക്റ്റ് ആൻസറിലേക്ക് ആരും എത്തിയിട്ടില്ല. നമ്മുടെ രജനി കാവനാട് എന്ന് അയച്ചിരിക്കുന്നു, കെ എഫ് സി ആണോ എന്നുള്ളത്. യെസ്, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇതാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവിയുടെ പേര് എഫിൽ നെയിം തുടങ്ങുന്നത് എഫിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഫ്രൈഡ് ചിക്കൻ എന്നുള്ളതാണ് ആൻസർ.
0: ഈ ചോദ്യവും ആൻസറും തികച്ചും ആദരയുടേത് മാത്രം.
1: അപ്പൊ നമ്മുടെ രാജൻ ചേട്ടൻ കൺഗ്രാചുലേഷൻ, കെ എഫ് സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമുക്ക് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്ക് ഫ്രൈഡ് ചിക്കൻ ഇഷ്ടമല്ലേ, അപ്പൊ എനിക്കത് കഴിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ അധികം കഴിക്കാതിരിക്കുക അല്ലേ. നമ്മൾ കൂടുതലും അത് വേവിച്ച് അല്ലെങ്കിൽ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ പോവുകയാണെങ്കിൽ ഫ്രൈഡ് ഒന്നും അത്ര നല്ലതല്ല. പക്ഷെ നമ്മൾ ചോദ്യം എന്ന രീതിയിൽ നമ്മളൊന്ന് ചോദിച്ചതേ ഉള്ളൂ.
0: അതെ, വല്ലപ്പോഴും ഒക്കെ ആവാല്ലേ.
1: അതെ, വല്ലപ്പോഴും നമ്മുടെ ആഗ്രഹത്തിന്റെ പുറത്ത് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ.
0: അതെ, ഇനിയിപ്പോൾ നാളെയൊക്കെ വീക്കെൻഡ് ആണ്, അതെ, എല്ലാവർക്കും അവധിയാണ്. വെള്ളി ശനി ഞായറൊക്കെ അടുപ്പിച്ച് മൂന്ന് ദിവസം അവധിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പ്ലാനിങ്ങിൽ ഇരിക്കുന്നുണ്ടാവും. കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.
1: അപ്പോൾ ഷീബ ചേച്ചി എല്ലാവരും മെസ്സേജ് ഇതാ ലാസ്റ്റ് മിനിറ്റിൽ അയച്ചുകൊണ്ടിരിക്കുന്നു, ഒരു വോയിസ് മെസ്സേജ് ഉണ്ട്, നമുക്കൊന്ന് കേട്ട് നോക്കാം.
0: യെസ്,
1: അപ്പൊ നമ്മുടെ കുഞ്ഞു ശ്രോതാവ് ചോദിക്കണോ, അയ്യോ ഫ്രൈഡ് ചിക്കനോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ സരസ്വതി അമ്മ ചോദിച്ചിരിക്കുന്നു, അതെ അതെ. അപ്പൊ അമ്മ ഇങ്ങനെ എന്താണ് ക്ലാരിറ്റി എന്ന രീതിയിൽ മെസ്സേജ് ഒക്കെ അയക്കുന്നുണ്ട്. നമ്മുടെ സനോജ് ചോദിക്കണോ, എന്റെ പൊന്നോ ഒരു കത്തി തരുമോ. യെസ്, തീർച്ചയായും കത്തി തരാം. കാര്യം എന്ന് വെച്ചാല് നമുക്ക് ചിക്കൻ എന്ന് പറയുമ്പോൾ കത്തിയിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. യെസ്, അപ്പൊ നിങ്ങളുടെ ദിവസത്തിൽ ഒന്ന് ഹാപ്പി ആക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യമൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ കണ്ടുപിടിക്കുന്നതാണ്. എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കൂ.
0: അതെ, ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. പെട്ടെന്നാവട്ടെ, ഇനിയും ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് വീണ്ടും വീണ്ടും വരാൻ സാധിക്കട്ടെ. അതെ, നമുക്ക് ഇപ്പൊ പോകാനുള്ള സമയമായിട്ടുണ്ട്, 11:30 ആയിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങൾ നൽകൂ. ശരിയുത്തരം നൽകുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ വമ്പൻ സമ്മാനങ്ങൾ.
2: കൂടാതെ ഈ പ്രവചന മത്സരത്തിന്റെ ആവേശം ഇരട്ടിക്കാൻ ഒരു ഭാഗ്യശാലിയെ കാത്തിരിക്കുന്നു മാളികൽ ഇലക്ട്രോണിക്സിന്റെ മെഗാ ബമ്പർ സമ്മാനം.
3: ലോകകപ്പ് ആവേശം ഇരട്ടിക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ചോദ്യങ്ങൾ ഇതാ.
2: ഫിഫ വേൾഡ് കപ്പ് 2026 കിരീടം ആർക്ക്?
3: ഫിഫ വേൾഡ് കപ്പ് 2026 ഫൈനലിൽ ഏറ്റുമുട്ടുന്ന രണ്ട് രാജ്യങ്ങൾ ഏതൊക്കെ?
2: സെമി ഫൈനലിൽ എത്തുന്ന നാല് രാജ്യങ്ങൾ ഏതൊക്കെ?
3: ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ആരായിരിക്കും?
2: ഗോൾഡൻ ഗ്ലവ് നേടുന്ന ഗോൾ കീപ്പർ ആരായിരിക്കും?
3: റേഡിയോ സാന്ത്വനം 90.4 FM, ലൈൻ സെന്റർ ബിൽഡിംഗ്, തിരുമുല്ലവാരം, കൊല്ലം 691012 എന്ന മേൽവിലാസത്തിലേക്ക് നിങ്ങളുടെ പ്രവചനങ്ങൾ പോസ്റ്റ് കാർഡിലൂടെ അയക്കൂ. മാളികൽ ഇലക്ട്രോണിക്സും റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്നൊരുക്കുന്ന ഫ്രീ കിക്ക് പ്രവചന മത്സരത്തിലെ ആ ഭാഗ്യശാലി നിങ്ങളായിരിക്കുമോ?
2: ഫ്രീ കിക്ക് 90.4 FM 2026.
4: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പാൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റീസ്ഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ഐ ടി ഐ പ്രവേശനത്തിന് പ്രായപരിധിയില്ല. എസ് എസ് എൽ സിയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742793714, മൊബൈൽ 94462720670. നമ്പർ ഒരിക്കൽ കൂടി 04742793714, മൊബൈൽ 94462720670.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഓപ്പണായി. എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
1: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
0: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
1: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
0: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
1: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
0: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
1: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MESൽ ലഭ്യമാണ്.
0: അപ്പൊ എന്റെ അടുത്ത ചുവട് വയ്പ് MESലേക്ക് തന്നെ.
2: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
0: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
2: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവയ്പ്. കോൺടാക്ട് 9447607603 9400708900 9447560336.
0: MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.

0: വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. കൂടാതെ അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है।
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റ് ആണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം.

0: 24 മാസം വരെ ഇഎംഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.
2: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണകൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1925 ജൂൺ 25 അന്നത്തെ രാഷ്ട്രപതി ഫക്രുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ യുകെ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. യുകെ സന്ദർശനവേളയിൽ യുകെയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എറണാകുളത്ത് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
3: ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ശേഖരം ഇന്നലെ പിടിക്കുകയുണ്ട്. ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം.
2: എംഎൽഎമാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിക്കാണ് ഇന്ന് തുടക്കമായത്. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 2 മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചത്. വർഷങ്ങളായി തരിശുകിടന്ന തിരുവനന്തപുരം പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള വിതയുത്സവം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മുൻമന്ത്രിയും നെടുമങ്ങാട് എംഎൽഎയുമായ ജി ആർ അനിൽ അധ്യക്ഷനായി. ഗവിക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജുകൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പത്തനംതിട്ടയിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: ഗവിയിൽ അംഗനവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ടെന്നും വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉച്ചയോടെ മന്ത്രി ഗവിയിൽ കൊല്ലപ്പെട്ട അംഗനവാടി ഹെൽപ്പറുടെ വീട് സന്ദർശിക്കും.
2: മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും വന്യജീവി ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: സിഎംആർഎൽ എക്സാലോജിക്

0: ഇടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ ടി വീണ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആദ്യം അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 1980,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവ മേള ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് 4 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ സൌത്ത് ആഫ്രിക്ക ദക്ഷിണകൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് മെക്സിക്കോ കീഴടക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: തുടർച്ചയായ 3-ാം ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇതിഹാസ താരം ഗില്ലർമോ ഒച്ചാവയുടെ മെക്സിക്കോ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് എത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോ നിഷ്പ്രഭമാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതോടെ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിലായി. സമനില നേടിയാൽ പോലും റൌണ്ട് ഓഫ് 32 പ്രവേശിക്കാമെന്നിരിക്കെ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ പരാജയം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കയും നോക്കൌട്ട് ഉറപ്പാക്കി. നോക്കൌട്ട് യോഗ്യതയ്ക്കായി ടീമുകൾ രണ്ടും കൽപ്പിച്ച് പൊരുതാനിറങ്ങുന്ന ഗ്രൂപ്പിലെ അവസാന പോരാട്ടങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ്.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്തും. വെനസ്വേലയിലെ യുമറെ പട്ടണത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 മരിക്കുകയും 700 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി മോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജപ്പാന്റെ വടക്ക് ഭാഗത്തും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 763 പോയിന്റ് ഉയർന്ന് 77,756. നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 24,247 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില പവന് 2,040 കുറഞ്ഞ് 1,02,760 ഗ്രാമിന് 12,845 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്കുവേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ.

0: വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: This is Radio Santanam 90.4 FM. Stay tuned.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസം ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചു നിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡു. ഊർജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700 പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. 1975 അടിയന്തരാവസ്ഥയിൽ ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഉറച്ചുനിന്ന എല്ലാ ധീര വ്യക്തിത്വങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഭരണഘടനാ മൂല്യങ്ങൾ കഠിനമായി പരീക്ഷിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിന്റെ ഗൌരവമേറിയ ഓർമ്മപ്പെടുത്തലായി അടിയന്തരാവസ്ഥ നിലകൊള്ളുന്നുവെന്ന് ശ്രീ രാധാകൃഷ്ണൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായങ്ങളിലൊന്നായി ഈ ദിനത്തെ പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ വിശേഷിപ്പിച്ചു. അടിയന്തരാവസ്ഥ ഭരണഘടനയ്ക്കെതിരായ നേരിട്ടുള്ള ആക്രമണമായിരുന്നുവെന്ന് ശ്രീ മോദി പറഞ്ഞു. ഈ ദിനം സംവിധാൻ ഹത്യാ ദിവസമായി മോദി സർക്കാർ ആചരിക്കുന്നതിന്റെ പിന്നിൽ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കും മേൽ ഇത്തരമൊരു ആക്രമണം വീണ്ടും ആവർത്തിക്കപ്പെടരുതെന്ന ഉദ്ദേശത്തോടെയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15 പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് സന്ദർശനം. UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ലണ്ടനിൽ നടക്കുന്ന ഇന്ത്യ ഗ്ലോബൽ ഫോറത്തിന്റെ ഉദ്ഘാടന പ്ലീനറി സെഷനിൽ ശ്രീ ഗോയൽ സംസാരിക്കും. ഉത്തർപ്രദേശിലെ വാരാണസി ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ AC കണക്ട് വിമാന സർവീസ് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാമമോഹൻ നായിഡു ഉദ്ഘാടനം ചെയ്തു. ഡൽഹി വഴി വാരാണസിയിൽ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ആദ്യ ഹബ് ആൻഡ് സ്പോക്ക് സർവീസാണിത്. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും ഇത് അടുത്ത 10 100 പുതിയ വിമാനത്താവളങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: The number of tourists that are coming here, number of devotees that are coming here, number of people that are coming here is increasing month by month. And in our vision, we also have the new Udaan scheme, which is going to come, launch very soon and going to be there for the next 10 years, which is going to help us create 100 new airports through Udaan scheme. So you are seeing that we are not at any point of completing the transformation journey. We are going to do this for the next 10 years also.
0: പകർച്ചവ്യാധികൾ, ഭീകരവാദം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്നിവ ഉയർത്തുന്ന ഭീഷണികളെ ചെറുക്കാൻ ആഗോള കൂട്ടായ്മ അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യങ്ങൾ പരസ്പര ധാരണയോടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാനും കൃത്യമായ അജണ്ടകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ നടന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റി 2026 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. കപ്പൽ നിർമ്മാണം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ആരോഗ്യം, അടിസ്ഥാന സൌകര്യ വികസനം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇന്ത്യയ്ക്കും ദക്ഷിണ കൊറിയയ്ക്കും സംയുക്തമായി വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഊർജ സംവിധാനങ്ങൾ കെട്ടിപ്പടിക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. ഗുരുഗ്രാമിൽ നടന്ന 11th ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ചെലവ് കുറഞ്ഞതും വിശ്വസനീയവും സുസ്ഥിരവുമായ ഊർജ്ജം അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഊർജ്ജ മേഖലയിലുടനീളം ഇന്ത്യ നടത്തുന്ന നിക്ഷേപങ്ങളെക്കുറിച്ച് എടുത്തു പറഞ്ഞ മനോഹർ ലാൽ, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ വൽക്കരിക്കപ്പെട്ട വൈദ്യുതി സംവിധാനങ്ങളിലൊന്നിന് ഇന്ത്യ അടിത്തറയിടുകയാണെന്നും വ്യക്തമാക്കി.

0: ശക്തമായ ഭൂകമ്പ പരമ്പരയെ തുടർന്ന് വെനസ്വേലയിൽ 32 പേർ മരിച്ചു. 700-ലധികം പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലുമായി 7.2-7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. ഇതിനെ തുടർന്ന് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ രക്ഷാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ്. ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. ഇന്ത്യ ദുരന്തബാധിതർക്കൊപ്പം നിലനിൽക്കുന്നുവെന്നും വെനസ്വേലയ്ക്ക് സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജപ്പാന്റെ വടക്കൻ മേഖലയിലും ഇന്ന് ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കായുള്ള 2025-26 36-ാമത് ദേശീയ യുവജന പാർലമെന്റ് മത്സരത്തിന്റെ സമ്മാനദാനം ഇന്ന് ന്യൂഡൽഹിയിൽ പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നിർവഹിക്കും. ദേശീയതലത്തിൽ 1-ാം സ്ഥാനം നേടിയ ന്യൂഡൽഹി ഡോക്ടർ രാജേന്ദ്രപ്രസാദ് കേന്ദ്രീയ വിദ്യാലയത്തിന് സർദാർ വല്ലഭായ് പട്ടേൽ റണ്ണിംഗ് പാർലമെന്ററി ഷീൽഡും ട്രോഫിയും സമ്മാനിക്കും. പ്രാദേശിക തലത്തിൽ കേരളത്തിൽ നിന്നും തിരുവനന്തപുരം പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയത്തിനും പുരസ്കാരം ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ കേരളം ഒന്നാകെ അണിചേരണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ 2-ാം ഘട്ടമായ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടികൾ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്ക് തുഫാൻ പ്രതിജ്ഞയും ആഭ്യന്തരമന്ത്രി ചൊല്ലിക്കൊടുത്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ താമസ സൌകര്യങ്ങളുടെ അവസ്ഥകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഉള്ളത്. ഒരു റിപ്പോർട്ട്.
2: സെൻസസ് ഉദ്യോഗസ്ഥർ ജൂലൈ 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിൽ വീടുകളിൽ എത്തുന്നതിനു മുമ്പ് തന്നെ വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിലെ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാൻ സാധിക്കും. ഏകദേശം 15-20 മിനിറ്റിനുള്ളിൽ ഈ പ്രക്രിയ പൂർത്തിയാക്കാം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് വിവരങ്ങൾ സമർപ്പിക്കാം. തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തി ഫോം സമർപ്പിക്കുക. സമർപ്പിക്കുമ്പോൾ HL തുടങ്ങുന്ന 11 അക്കങ്ങളുള്ള സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ഈ ID SMS വഴിയും ഇമെയിൽ വഴിയും ലഭ്യമാകും. തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ എന്യൂമറേറ്റർ വീടുകൾ സന്ദർശിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. കുടുംബത്തിലെ ഓരോ വ്യക്തികളെയും കുറിച്ചുള്ള വിവരങ്ങൾ 2027 ഫെബ്രുവരിയോടെ നടക്കുന്ന 2-ാം ഘട്ടത്തിലാണ് ഉണ്ടാവുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGOV, നമോ ആപ്പ് അല്ലെങ്കിൽ 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 വിജയിച്ച് 2-ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4-ാം സ്ഥാനത്താണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് എയിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് കീഴടക്കി മെക്സിക്കോ നോക്കൌട്ട് റൌണ്ടിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കോയും നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഇന്ന് പുലർച്ചെ നടന്ന മത്സരങ്ങളിൽ കാനഡയ്ക്കെതിരെ സ്വിറ്റ്സർലൻഡും ഖതറിനെതിരെ ബോസ്നിയ ഹെർസിഗോവിനെയും വിജയിച്ചു. മൊറോക്കോയ്ക്കെതിരെ പരാജയപ്പെട്ട ഹേദി ലോകകപ്പിൽ നിന്ന് പുറത്തായി. ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകൾ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിൽ അടിയന്തരമായി വാദം കേൾക്കാൻ സുപ്രീംകോടതി ഇന്ന് വിസമ്മതിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥയുടെ ഓർമ്മയിൽ രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളുടെ സംരക്ഷണത്തിനായി ഉറച്ചുനിന്നവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പുതുക്കിയ ഉഡാൻ പദ്ധതി ഉടൻ ആരംഭിക്കുമെന്നും 100 പുതിയ വിമാനത്താവളം

0: തുറമുഖങ്ങളുടെ വികസനത്തിന് പിന്തുണ നൽകുമെന്നും കേന്ദ്രമന്ത്രി രാംമോഹൻ നായിഡു. ഊർജ സംവിധാനങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനായി ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തണമെന്ന് കേന്ദ്ര ഊർജ്ജമന്ത്രി മനോഹർ ലാൽ. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷനുള്ള അവസരം ഇനി 5 ദിവസം കൂടി. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. കൂടാതെ അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചമേശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ

സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയോട് കൂടിയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ദൂരം 90.4 FM നോടൊപ്പം.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

ജീവിതത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം അവതരണം രജനി ഗിരി.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9446-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9446-20-27-0.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

0: രാത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി, സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ

കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത്

വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.

ഫൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ഫൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളെ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 പതിറ്റാണ്ട് സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൌകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൌകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1st സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നു വരുന്നു. ബസ്, ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ്

0: എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 വയസ്സ് പൂർത്തിയായ SSLC പാസ്സായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
1: ഹേ ജെമിനൈ, എനിക്ക് നല്ല അവസരമുള്ള ഒരു കോഴ്സ് പഠിക്കണം, ഏതായിരിക്കും നല്ലത്?
2: നിങ്ങൾ ടെക്നോളജിയെയും ഇന്നോവേഷനെയും ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും.
1: ആണോ? അതിനുള്ള നല്ല കോളേജ് ഏതാണ്?
2: കേരളത്തിലെ മികച്ച കോളേജുകളിൽ ഒന്നാണ് MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: അവിടെ AI കോഴ്സുകൾ മാത്രമാണോ ഉള്ളത്?
2: അല്ല, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങി നിരവധി BTech കോഴ്സുകളും ലഭ്യമാണ്.
1: കോഴ്സ് കഴിഞ്ഞാലുള്ള അവസരങ്ങൾ ഏതൊക്കെയാണ്?
2: ഇന്റർനാഷണൽ പ്ലേസ്മെന്റ് സപ്പോർട്ട്, പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി, അഡ്വാൻസ്ഡ് ലാബ്സ്, മോഡേൺ ക്യാമ്പസ്. കരിയറിനെ ശക്തിപ്പെടുത്തുന്ന എല്ലാ ഘടകങ്ങളും MES ലഭ്യമാണ്.
1: അപ്പൊ എന്റെ അടുത്ത ചുവട് വൈപ്പ് MES ലേക്ക് തന്നെ.
3: AI പോലും നിർദ്ദേശിക്കുന്ന ഭാവിയുടെ പഠന കേന്ദ്രം MES എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
1: MES എഞ്ചിനീയറിംഗ് കോളേജിൽ BTech MBA അഡ്മിഷനുകൾ ആരംഭിച്ചിരിക്കുന്നു.
3: നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം AI നൽകാം, പക്ഷേ നിങ്ങളുടെ ഭാവി നിർമ്മിക്കുന്നത് MES ആണ്. 60 വർഷത്തെ വിദ്യാഭ്യാസ പാരമ്പര്യം, ഭാവിയിലേക്കുള്ള വിശ്വസനീയമായ ചുവടുവെപ്പ്. കോൺടാക്ട് 9447603 9400708900 9447560336.
1: എഞ്ചിനീയറിംഗ് കോളേജ് ചാത്തന്നൂർ.
4: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
5: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.
4: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജനപഥം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജിജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
6: റേഡിയോ സാന്ത്വനം 90.4 FM ജനപഥം പരിപാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. കൊല്ലം മേയർ ശ്രീ AK ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 2 ഭാഗം ഇപ്പോൾ കേൾക്കാം. അങ്ങ് സ്ഥാനമേറ്റ സമയത്ത് ഇങ്ങനെ മുൻകാലങ്ങളിലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ. അതിന് ആ ദിശയിൽ വല്ലതും ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഞാൻ ചോദിക്കണം. പിന്നെ ഏതെങ്കിലും വ്യക്തിയെ കണ്ടിട്ടോ അല്ലെങ്കിൽ പാർട്ടിയെ കണ്ടിട്ടല്ല, അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുക അങ്ങനെ.
7: ഞാൻ ജനമധ്യത്തിൽ പല പ്രാവശ്യം പത്രസമ്മേളനം നടത്തി ഞാൻ ഇത് സൂചിപ്പിച്ചു. ഓരോ വിഷയവും ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയെ കുറിച്ച് ഞാൻ ഇത് സൂചിപ്പിച്ചു. അതുപോലെ തന്നെയാണ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്. ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ തൊട്ടപ്പുറത്ത് നമ്മൾ BPCL-മായിട്ടൊരു ധാരണയുണ്ടാക്കി, അവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കുന്നുണ്ട്, കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്, CBG പ്ലാന്റ്. അപ്പം CBG പ്ലാന്റ് ഉണ്ടായി വരാൻ ഇനി എടുക്കും കുറഞ്ഞത് മൂന്ന് വർഷം രണ്ട് വർഷം എന്ന് അവർ പറയുന്നെങ്കിലും മൂന്ന് വർഷം ഇപ്പം എടുക്കുന്നതാണ്. കാരണം ഇപ്പോഴും അവരുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടേ ഉള്ളൂ. എഗ്രിമെൻ്റ് വെച്ചിട്ട് ഇപ്പം നാല് മാസം കഴിഞ്ഞിട്ടുണ്ട്. അത് എഗ്രിമെൻ്റൊക്കെ വെക്കുന്നത് പറയുമ്പോഴും അവിടെ ഒരു പ്രത്യേകത വരാൻ പോകുന്നത്, നമുക്ക് 120 ടൺ പെർ ഡേ മാലിന്യം അവർക്ക് കൊടുക്കണം. അപ്പോഴാണ് അതിനകത്തു നിന്ന് എല്ലാ മാലിന്യം അവിടെ കൊണ്ടെത്തിക്കാമെന്നാണ് നമുക്ക് കിട്ടുന്ന. നഗരത്തിലെയും പരിസര പ്രദേശത്തുള്ള 8 പഞ്ചായത്തിലെയും 2 മുനിസിപ്പാലിറ്റിയിലെയും ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇതൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. നമുക്കിത് ആവശ്യമാണല്ലോ. ഇതിപ്പോൾ ഇവിടെ നാട്ടിലെല്ലാം എല്ലാ ഫ്ലാറ്റുകൾ ഉൾപ്പെടെ ചെല്ലുമ്പോൾ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് ചെറിയ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് ഞങ്ങൾക്ക് ഇത് എവിടെയെങ്കിലും ഒന്ന് ഡംപ് ചെയ്യാൻ, എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഡിപ്പോസിറ്റ് ചെയ്യാൻ ഒരു സ്ഥലം നിങ്ങളൊന്ന് പറഞ്ഞു തരേണ്ടത്. നമുക്കങ്ങനെ സംവിധാനം കൊല്ലം നഗരത്തിൽ എവിടെയും ഇല്ല. നടപടി എടുത്ത് പലരും ചോദിക്കും ക്യാമറ വെച്ച് നടപടി എടുക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നടപടി എടുക്കാം, പക്ഷെ തിരിച്ച് അവർ തിരിച്ചൊരു ചോദ്യം ചോദിച്ചാൽ ഇതെവിടാ ഞങ്ങൾ കൊണ്ടിടേണ്ടത്.
8: ഇപ്പം വേസ്റ്റൊക്കെ നഗരത്തിൽ പല സ്ഥലങ്ങളിലും ഡംപ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിർഭാഗ്യവശാൽ ഉള്ളത്. അത് കോർപ്പറേഷൻ സംബന്ധിച്ചിടത്തോളം അതത്ര ഒരു അഭിമാനകരമായ കാര്യമല്ല.
7: അല്ല, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് തൽക്കാലം പെട്ടെന്നുള്ള ഒരു ഈ CBG പ്ലാന്റ് വരുന്നതിന് പൂർത്തീകരിച്ചു.
8: അതുകൊണ്ടാണ് ചോദിച്ചത്, എന്തെങ്കിലും ഷോർട്ട് ടേമായിട്ട്
7: ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്,
8: ഹ്രസ്വകാല പദ്ധതികൾ
7: ഉണ്ട്, അത് ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പം പൊളയത്തോട് ശ്മശാനത്തിന്റെ വാതിലിൽ ഒരു കംപ്രസ്ഡ് മെക്കനൈസ്ഡ് കംപ്രസ്ഡ് കമ്പോസിംഗ് യൂണിറ്റ് ഉണ്ട്. മെക്കനൈസ്ഡ് കമ്പോസിംഗ് യൂണിറ്റ് കുറച്ച് പ്രാക്ടിക്കലായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ തീരപ്രദേശത്ത് അടുത്ത ഒരു മാസത്തിനകം 2 പ്ലാന്റ് സ്ഥാപിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് അവരുടെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റിലാണ്. അവർക്ക് അതിനോടൊപ്പം തീരപ്രദേശത്തുള്ള ആളുകളിൽ നിന്നും യൂസ് എഫ് ഫീ വാങ്ങണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം യൂസ് എഫ് ഫീ വാങ്ങാൻ അവിടെ സ്വാഭാവികമായിട്ടും BPL താഴെയുള്ള ആളുകളാണ്, BPL ഭൂഭൂരിപക്ഷവും. അവരിൽ നിന്ന് യൂസർ ഫീ വാങ്ങിക്കാൻ ശ്രമിച്ചാൽ അത് ശരിക്കും വിജയകരമാകത്തില്ല. അതുകൊണ്ട് തീരപ്രദേശത്തുള്ളവർക്ക് യൂസർ ഫീ ഒഴിവാക്കി അവരുടെ കയ്യിൽ നിന്നും അവരുടെ എല്ലാ ജൈവ മാലിന്യങ്ങളും ശേഖരിച്ച് ഈ പ്ലാന്റിൽ കൊണ്ട് എത്തിച്ചാൽ അവിടെ അവർ ഇത് സൗജന്യമായി പിന്നെ പ്രോസസ്സിങ് നടത്തി. അപ്പോൾ കടപ്പുറത്തെ തീരപ്രദേശം പൂർണ്ണ എന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഫ്രീ സോൺ ഏരിയയൊക്കെ, അത്രയും വേസ്റ്റ് ഇല്ലാത്ത ഒരു സ്ഥലമാക്കി ആക്കാൻ, ഒരു പൂർണ്ണമായി മാലിന്യമുക്ത തീരപ്രദേശമാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വിശ്വാസം അനുസരിച്ച് അത് 100% വിജയിക്കും, പൂർത്തീകരിക്കാൻ പറ്റും.
8: വെരി ഗുഡ്. ഞാൻ അങ്ങേ ഈ മാലിന്യ പ്രശ്നത്തെക്കുറിച്ചും കുടിവെള്ള പ്രശ്നത്തെക്കുറിച്ചും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ 100% യാഥാർത്ഥ്യം തന്നെയാണ് അങ്ങ് പറയുന്നതെങ്കിലും ജനങ്ങൾ നോക്കുമ്പോൾ ഇതെല്ലാം ശരി തന്നെ, നിങ്ങൾ പറയുന്നതെല്ലാം ശരി തന്നെ, പക്ഷേ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യം വരുമല്ലോ. അത് നമ്മളിരിക്കുന്ന സമയത്ത് അങ്ങ് ഫസ്റ്റ് ലാപ്പ് അനുസരിച്ച് ലാസ്റ്റ് ലാപ്പ് അനുസരിച്ച് എന്തോ ആയിക്കൊള്ളട്ടെ, 25 വർഷത്തിന് 30 വർഷത്തിന് ശേഷം അധികാരം കിട്ടിയിരിക്കുകയാണ്. ഈ സമയത്ത് ഓരോ ദിവസവും നമ്മൾ ഫലപ്രദമായിട്ട് വിനിയോഗിച്ച് ജന മനസ്സിൽ ഒരു വലിയ ഒരു നേട്ടത്തിൻ്റെ ഒരു സ്ഥാനം നേടിയെടുക്കേണ്ടല്ലേ. അപ്പോൾ അതിന് ഇത് മുൻകാലങ്ങളിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ നമ്മൾ എത്ര പറയും, അതിനകത്തൊരു പരിധി വരില്ല.
7: അത് അതുകൊണ്ടാണല്ലോ ഞാൻ മുൻകാലത്ത് കഴിഞ്ഞ കാലങ്ങളിലെ തെറ്റുകൾ എടുത്ത് ചോദിച്ചത് കൊണ്ട് മാത്രം അത് സൂചിപ്പിച്ചത്.
8: തീർച്ചയായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, 100% സത്യമാണ്. പക്ഷേ ഈ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ
7: അതാണ് അതിൻ്റെ പ്രവർത്തനം വളരെ വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. കാരണം ഈ കുടിവെള്ള പദ്ധതി തന്നെ അത്രയും പെട്ടെന്ന് ഇത് കമ്മീഷൻ ചെയ്യാനും തടസ്സങ്ങൾ ഒരുപാട് തടസ്സങ്ങളൊക്കെ വന്നിട്ടും അടിയന്തര പ്രാധാന്യത്തോടുകൂടി തന്നെ നമ്മൾ തടയണ നിർമ്മിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ വല്ലതും 2 ഡ്രോട്ട് കാലാവധി കഴിഞ്ഞെങ്കിൽ ആ ഉണക്ക് കാലാവധി 2 എണ്ണം വരണമെങ്കിൽ അവിടെ പണി പൂർത്തീകരിക്കാൻ പറ്റൂ. അതിനോടൊപ്പം നമുക്ക് കുതിപ്പുഴ ചണ്ടിടി പോലുള്ള പ്ലാന്റ്, ആ പ്ലാന്റിന്റെ പ്രവർത്തനവും താമസിയാതെ നടക്കണമെങ്കിൽ, പക്ഷെ അവിടെ മാത്രമാണ് അല്പ താമസം വരാൻ സാധ്യതയുണ്ടത്. കാരണം ഇപ്പോഴും ഈ അവിടെ സാധനം എത്താനുള്ള വേസ്റ്റ് നമ്മുടെ ഈ സുവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എന്ന് പറയുമ്പോഴും എസ് ടി പിയിലേക്ക് അവിടെ നിന്ന് വേസ്റ്റ് എത്തിക്കണമല്ലോ, സിവറേജ് എത്തിക്കാനുള്ള തടസ്സം ആണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പോൾ പറഞ്ഞിരിക്കുന്നത് പുതിയൊരു ഒരു മീറ്റർ ഡെപ്തിൽ മാത്രം കുഴിച്ചാൽ മതി, വാക്വം സിസ്റ്റം അനുസരിച്ച് അത് ഇവിടെ എത്തിക്കാമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അതൊരു എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വർഷമെങ്കിലും പിടിക്കാനാ സാധ്യത, കാലഘട്ടം എടുക്കും. അത് ബാക്കിയുള്ള ഈ അടിയന്തര പ്രാധാന്യത്തോടെ ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നത്, ഇപ്പോൾ ഈ ഒരു ടെക്ഫം എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് തീരപ്രദേശം മുഴുവൻ അത് പൂർത്തീകരിക്കാൻ പറ്റും, തീരപ്രദേശം എന്തായാലും ഉടൻ ചെയ്യും. അപ്പോൾ അത് തീരപ്രദേശം മാത്രം ചെയ്താൽ പോരല്ലോ, കൊല്ലം നഗരത്തിൽ മുഴുവൻ ഇത് എത്തിക്കാൻ അതിനുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ സംസാരിക്കുന്ന മാത്രമല്ല, തീർച്ചയായിട്ടും ഇത് പ്രാവർത്തികമാക്കി എടുക്കാൻ തന്നെയാണ് ശ്രമം.
8: അല്ലിപ്പോഴും നേരത്തെ പൊളിറ്റിക്സിലുള്ള ചില മാറ്റങ്ങളെക്കുറിച്ച് അങ്ങ് തന്നെ തുടക്കത്തിൽ സൂചിപ്പിച്ചല്ലോ, അതിനകത്ത് ഇപ്പോൾ ജനങ്ങൾ വളരെ റിസൾട്ട് ടാർഗറ്റ് ഓറിയൻറ്റഡ് ആണ്. അവരുടെയൊക്കെ ഒരു പെട്ടെന്ന് കാര്യം നടക്കുക എന്നുള്ളൊരു ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുക എന്നുള്ളൊരു കാര്യത്തിനാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഒരുപാട് ഈ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഒന്നും ജനങ്ങൾ കണക്കിലെടുക്കുന്നില്ല. അവർക്ക് കൺമുമ്പിൽ ആ വികസനം കാണണം. അപ്പോൾ അതിനനുസരിച്ച് ഫാസ്റ്റായിട്ട് നമ്മൾ ഭരണാധികാരികൾ മുന്നോട്ട് പോകണമല്ലോ എന്നുള്ള വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്.
7: അല്ല, ഉദാഹരണമായിട്ട് ഇപ്പോൾ തന്നെ നേരത്തെ നമ്മുടെ കൊല്ലത്തിനൊരു പ്രാധാന്യമുണ്ടല്ലോ. കൊല്ലം നഗരം എന്ന് പറയുമ്പോൾ ഈ കൊല്ലം ഒരു തുറമുഖ നഗരമായിട്ടാണ് നേരത്തെ മുതലേ കൊല്ലത്തിൻ്റെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും എഴുതിയിട്ടുള്ളത്. ഒരു തുറമുഖ നഗരമെന്നും വാണിജ്യ നഗരമെന്ന നിലയിലാണ് കൊല്ലം അറിയപ്പെട്ടിരുന്നത്. അത് ഞങ്ങളുടെയൊക്കെ ഒരു അറിവനുസരിച്ചാണെങ്കിൽ 1400 വർഷം പഴക്കമുള്ള ഒരു നഗരമാണിത്. 1400 വർഷത്തിന് മുമ്പ് തന്നെ ഇവിടെ ധാരാളം ഡച്ചുകാർ, അറേബ്യക്കാർ, ചൈനീസുകാരൊക്കെ ഈ വാണിജ്യ ആവശ്യത്തിന് കൊല്ലത്ത് വന്നിട്ടുണ്ടെന്നാണ് നമ്മുടെ രേഖകൾ ശാസ്ത്ര ഒരു പഴയ ചരിത്രം പരിശോധിക്കുന്നവർക്ക് കാണാൻ പറ്റും. അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നഗരത്തിൽ ഇന്നും ആ തുറമുഖ നഗരം എന്ന് പറഞ്ഞെങ്കിലും ഒരു മാറ്റവും തുറമുഖ നഗരത്തിൽ ഉണ്ടായിട്ടില്ല. കച്ചവടങ്ങളെല്ലാം തകർന്ന് തരിപ്പണമാണ് ഇവിടെ ഉണ്ടായത്. നമുക്കുണ്ടായിരുന്നത് മലഞ്ചരക്ക് വ്യാപാരമായിരുന്നു. ഈ 1400 വർഷം മുമ്പ് ഇവരെല്ലാവരും ഇവിടെ എത്തിയിരുന്നത് മലഞ്ചരക്ക് വ്യാപാരവുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു പ്രത്യേകത തന്നെ, ഒരു ഭാഗത്ത് നമുക്ക് കായലും മറുഭാഗത്ത് കടലുമാണ്. ഇത് തമ്മിൽ ചെറിയ ദൂരം മാത്രം, ഏകദേശം 3 കിലോമീറ്റർ മാത്രമാണ് ഏരിയയിലായിട്ട് നോക്കിയാൽ പോലും വ്യത്യാസമുള്ളത്. ഇതിനിടയ്ക്ക് ഇതിനെ കണക്ട് ചെയ്യുന്ന കൊല്ലം തോടുമുണ്ട്. ഇങ്ങനെ എല്ലാം കൊണ്ടും വളരെ അനുകൂലമായ സാഹചര്യമുള്ള നഗരമാണ് കൊല്ലം. പക്ഷെ കൊല്ലത്ത് ഒരു 10-15 വർഷക്കാലം മുമ്പ് ഉണ്ടാക്കി വെച്ചൊരു പാലം കാരണം നഗരമാകെ തകർന്നു പോയി എന്നാണ്. ആ ഒറ്റ പാലം കൊണ്ട് മാത്രം തകർന്നു എന്ന് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രധാന കാരണം കൊല്ലം നഗരത്തിലെ കച്ചവടവും കൊല്ലം നഗരത്തിലെ ആളുകളുടെ ജീവിത രീതിയും വരുമാന മാർഗവും എല്ലാം നശിച്ചത് ഈ ചൈനീസ്
8: വന്മതിൽ. അത് ഞാൻ ആ ചോദ്യം ചോദിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവായിരുന്നു. അതായത് അങ്ങ് മേയറായിട്ട് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ച അങ്ങയുടെ ഒരു പ്രഖ്യാപനം, ഒരു വാഗ്ദാനം, ഈ വൻമതിൽ പൊളിക്കുമെന്നും അതിന് പകരം ഒരു മനോഹരമായ ഫ്ലൈഓവർ കൊണ്ടുവരുന്നതൊക്കെയായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ കോർപ്പറേഷൻ കൗൺസിലിൽ അതിന്റെ ചർച്ചകൾ നടന്നതായിട്ടൊക്കെ പത്രത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. ജനപഥം പരിപാടിയിൽ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വളരെ വേഗം തിരിച്ചെത്താം.
0: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
8: റേഡിയോ സാന്ത്വനം 90.4 FM ജനപഥം പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ, എന്നോടൊപ്പം ഇന്ന് വിശിഷ്ടാതിഥിയായി ശ്രോതാക്കളോട് സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത് കൊല്ലത്തിൻ്റെ ബഹുമാന്യായ മേയർ ശ്രീ എ കെ ഹഫീസ്. അങ്ങ് ഉദ്ദേശിക്കുന്നത്
7: വന്മതിൽ.
8: അത് ഞാൻ ആ ചോദ്യം ചോദിക്കാനായിട്ട് മാറ്റി വെച്ചേക്കുവായിരുന്നു കുറച്ച്. അതായത് അങ്ങ് മേയറായിട്ട് സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ശ്രദ്ധിച്ച അങ്ങയുടെ ഒരു പ്രഖ്യാപനം, ഒരു വാഗ്ദാനം, ഈ വന്മതിൽ പൊളിക്കുമെന്നും അതിന് പകരം ഒരു മനോഹരമായ ഫ്ലൈഓവർ കൊണ്ടുവരുന്നതൊക്കെയായിരുന്നു. അതിനെ തുടർന്ന് പിന്നെ കോർപ്പറേഷൻ കൗൺസിലിൽ അതിന്റെ ചർച്ചകൾ നടന്നതായിട്ടൊക്കെ പത്രത്തിൽ വാർത്തകളൊക്കെ വന്നിരുന്നു. അതിന്റെ തീർച്ചയായിട്ടും എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു വിഷയം തന്നെയാണ്. അതിന് മുമ്പ് നമ്മൾ അതിലേക്ക് കടന്ന കുറച്ച് കൂടുതൽ സംസാരിച്ചു. ഞാൻ ഈ തുറമുഖത്തിൽ പിടിച്ച് സംസാരിച്ചു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നിയത്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് വരാം. നമ്മുടെ ഇപ്പോഴത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ അവർക്ക് അതായത് വലിയൊരു സ്വപ്നമുണ്ട് കൊല്ലം അത് കേരളത്തെ മുഴുവൻ ഒരു തുറമുഖ നഗരമാക്കണമെന്നൊക്കെ. വൻകിട തുറമുഖങ്ങളെയും ചെറിയ തുറമുഖങ്ങളെയും ചെറിയ ജലാശയങ്ങളെയും ഈ തോടുകളെയും എല്ലാം ബന്ധിപ്പിച്ചുള്ളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കിയിട്ട് ഈ കേരളം തന്നെ ഒരു വലിയൊരു തുറമുഖ ഹബ്ബാക്കി മാറ്റുക എന്നുള്ള വലിയൊരു സ്വപ്നമാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം തന്നെയാണ് ഈ തുറമുഖത്തിൻ്റെ ചുമതല വഹിക്കുന്നത്. അങ്ങേക്കാണെങ്കിൽ ശ്രീ വി ഡി സതീശൻ അദ്ദേഹം ചീഫ് മിനിസ്റ്റർ വളരെ അടുത്ത വ്യക്തിബന്ധമുണ്ട്. അപ്പം ഈ ഇതെല്ലാം ആ വ്യക്തിബന്ധം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ ഇത്രയും വലിയ സർക്കാർ മുൻഗണന നൽകിയ വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തിന് വലിയ സാധ്യതകളില്ലേ, അത് നടപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കും?
7: അല്ല, ഇപ്പം ശരിക്കും ഈ കൊല്ലത്തെ തുറമുഖം തന്നെ ഈ 2008 കൊല്ലം തുറമുഖം, ഈ നവീകരിച്ച തുറമുഖം, പഴയകാലത്തെ പോർട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും നമ്മുടെ ഇപ്പോഴത്തെ പോർട്ടുണ്ട് ഉദ്ഘാടനം ചെയ്തത് 2006 എടുത്തിട്ടല്ല, 2006 നവംബർ 18 നാണ് എൻ്റെ ഓർമ്മ. അന്നാണ് ഇതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടന്നത്. ശ്രീ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാണ് 2006. അദ്ദേഹം ഭരണത്തിൽ കയറിയ ഉടനെയാണ്. അതിന് മുമ്പത്തെ ഈ 2001-2006 കാലയളവിലെ മന്ത്രിസഭയാണ് കാലഘട്ടത്തിലാണ് ഈ പ്രത്യേകിച്ച് അന്ന് പാവുതിവാരം കൊല്ലത്തു നിന്ന് മന്ത്രിയാണ്. ആ സമയത്താണ് ഇവിടെ കൊല്ലം തുറമുഖത്തിന്റെ പണി പൂർത്തീകരിച്ചതൊക്കെ. പക്ഷെ ഉദ്ഘാടനം ചെയ്തത് വി എസ് അച്യുതാനന്ദൻ. അതിനുശേഷം ഈ 2011 വരെ അവിടെ പ്രത്യേകിച്ച് പൂർത്തീകരിച്ചു എന്നുള്ളതിന് മുന്നോട്ടുള്ള പ്രയാണം വളരെ, പിന്നെയുള്ള വികസനം വളരെ മോശമായിരുന്നു. 11 ശേഷം ശ്രീ കെ ബാബു മന്ത്രിയായി 11-16 കാലയളവിൽ. ആ കാലയളവിലാണ് ഇതിന് ധാരാളം മാറ്റങ്ങൾ വന്നത്. ഫോക്ക്ലിഫ്റ്റ് വന്നത്, ക്രെയിൻ വന്നത്.

0: മാർജിനും നീളം കൂട്ടിയത് ഡെപ്ത് കൂട്ടിയത് ഒക്കെ ആ കാലയളവിലാണ്. ആ കാലയളവിൽ തന്നെ ഇവിടെ ഇപ്പം തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതിന് അവസരം വന്നു. കാരണം ഏറ്റവും ഒരു അവസരം ഉണ്ടായിരുന്ന ആ മേഖല അതായിരുന്നു. കൊല്ലത്ത് കശുവണ്ടിയുമായി ബന്ധപ്പെട്ട് പിന്നാണല്ലോ കശുവണ്ടി പൂർണ്ണമായിട്ടും ഇല്ലാതായി പോയത്. പക്ഷെ അന്ന് കശുവണ്ടിയുള്ള ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന സമയം ഈ കശുവണ്ടിയുടെ തോട്ടണ്ടി കൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരു തുറമുഖമായി ഒരു പ്രാവശ്യമാണ് യഥാർത്ഥത്തിൽ കൊല്ലം തുറമുഖത്ത് കശുവണ്ടി ഇറക്കുമതി ചെയ്ത്, പിന്നെ അത് വന്നിട്ടില്ല. കാരണം ഇതൊക്കെ ഇതിൻ്റെ പിന്നിൽ ഈ തൂത്തുക്കുടി ലോബിയുടെ പ്രവർത്തനമുണ്ട്. കൊല്ലം തുറമുഖം നശിപ്പിക്കാനും തകർക്കാനും, കാരണം അവർക്കൊരു അവസരത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത് പ്രവർത്തിക്കുന്നത് ശരിക്കും ഒരു നമ്മളൊരു സാറ്റലൈറ്റ് ടൗൺ എന്നൊക്കെ പറഞ്ഞതുപോലെ ഉത്തരമുഖമായിട്ട് മാത്രമാണ് ഇപ്പൊ ഇവിടെ. അത് അവരുടെ അവിടെ വരുന്ന പല സാധനങ്ങളും സ്റ്റോർ ചെയ്യുന്ന ഗോഡൌൺ പോലെ ഇപ്പൊ കൊല്ലം തുറമുഖം. കൊല്ലം തുറമുഖം ഇപ്പൊ പ്രവർത്തിക്കുന്നേ ഇല്ല.
1: ഒരു റോഡ് മാർഗം, ഒരു കോറിഡോർ വരുന്നുണ്ടല്ലോ ഇഴിഞ്ഞം കൊല്ലം.
0: അതെ, പക്ഷേ ഇത് അതിനേക്കാളും ഈ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലായിരുന്നല്ലോ കടൽ മാർഗത്തിൽ കൂടെ ഈ കയറ്റ് ചരക്ക് ഗതാഗതം കടൽ മാർഗമാക്കുകയാണെങ്കിൽ റോഡിലെ ട്രാഫിക് ഒരുപാട് കുറയുന്നു. കണ്ടെയ്നർ ലോറികൾ കണ്ടെയ്നേഴ്സ് എല്ലാം കൊണ്ടുപോകുന്നത് കണ്ടെയ്നറുകൾ അങ്ങനെ തന്നെ കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ലോറിയോടുകൂടി കൊണ്ടുപോകാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും മുന്നോട്ട് പോയില്ല. കൊല്ലത്തിന് അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഈ തുറമുഖത്തിലൂടെ, ഈ തുറമുഖം വരുമ്പോൾ അതുകൊണ്ട് മാത്രമല്ല തീരപ്രദേശത്ത് ആയിരക്കണക്കിന് ആളുകളാണ് തൊഴിലില്ലാതെ ഇപ്പോഴും നിൽക്കുന്നത്. അവർക്കൊരു അവസരം കിട്ടുമായിരുന്നു, ആ പ്രദേശത്ത് വലിയ മാറ്റം വരുമായിരുന്നു. തുറമുഖത്തിന് ഇപ്പോഴും ഒരു മാറ്റവും വരുന്നില്ല. അപ്പം ഇപ്രാവശ്യം വി ഡി സതീശൻ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ വകുപ്പ് നിയന്ത്രിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ മാറ്റം കൊല്ലം തുറമുഖത്ത് നടത്താൻ കഴിയും എന്നുള്ള ക്ഷമിക്കും.
1: തെരഞ്ഞെടുപ്പിന്
0: മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ യോഗങ്ങളിലും ചാനൽ ചർച്ചകളിലും ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്. അത് വി പാർക്കിൽ നടന്നതിലും കടപ്പാക്കട സ്പോർട്സ് ക്ലബിൽ യോഗം നടന്നതൊക്കെ ഞാൻ യോഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിലുള്ള ചാനൽ ചർച്ചകളിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനെ തീർച്ചയായിട്ടും ഇത് കൊല്ലം നഗരത്തെ തകർത്തത് ഈ വൻമുതലാണ്. ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും ഇത് പൊളിച്ചു മാറ്റിയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ 26-ാം തീയതിയാണ് ചുമതല ഏറ്റെടുത്തത്. 26 ഡിസംബർ കൊല്ലത്ത് മേയർ സ്ഥാനം ചുമതല ഏറ്റെടുത്തത്. 27-ാം തീയതി തന്നെ ഒരു പിന്നെ ഫോണിൻ പ്രോഗ്രാമിലൂടെ ഞാൻ പറഞ്ഞു നിർബന്ധപൂർവ്വം ഒരു സംശയവും വേണ്ട ഇത് പൊളിച്ചു മാറ്റിയിരിക്കുന്നു. അതിൻ്റെ പ്രവർത്തനം അന്ന് ആ സമയത്ത് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു DPR ഒക്കെ ആയിട്ടുണ്ട്. 210 കോടി രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ടല്ലോ, മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന് മുന്നിൽ നിന്നും ആരംഭിക്കും ഒരെണ്ണം. അത് സൈമൾട്ടേനിയസ് ആയിട്ട് തന്നെ അപ്പുറത്ത് അതേ സമയത്ത് തന്നെ തൊട്ടടുത്ത് SMB Palace മുന്നിൽ നിന്നും ഒരു അടുത്ത മേൽപ്പാലം ആരംഭിക്കും. അത് പിന്നെ എലിവേറ്റഡ് ഫ്ലൈ ഓവറാണ്, തൂണുകളിലെ മുകളിലുള്ള ഫ്ലൈ ഓവർ. ആ പിന്നെ SMB Palace മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ഫ്ലൈ ഓവർ പായ്ക്കട റോഡിൻ്റെ മുൻവശത്തൂടെ ഇപ്പോഴത്തെ ക്ലോക്ക് ടവറിൻ്റെ സമീപത്ത് ക്ലോക്ക് ടവർ കഴിഞ്ഞ് അടുത്ത പോയിന്റിൽ വരുമ്പോഴത്തേക്കും ഈ രണ്ട് ഫ്ലൈ ഓവറും അവിടെ നിന്ന് യോജിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് സെൻറ്റ് ജോസഫ്സ് കോൺവെൻറ്റിന് മുമ്പിൽ ലാൻഡ് ചെയ്യാനാണ്. അപ്പം ആ ലാൻഡ് ചെയ്യുമ്പോൾ ഇതിനിടയ്ക്കത്ത് നടുക്കത്ത് ഇപ്പോഴത്തെ റൗണ്ട് നിൽക്കുന്ന ഇപ്പോഴത്തെ ചിന്നക്കട റൗണ്ടിൻ്റെ മുകളിൽ ഭാഗത്ത് അവിടെ 4 ട്രിബ്യൂട്ട് ടവർ ഉണ്ടാക്കും. ഈ 4 ട്രിബ്യൂട്ട് ടവർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പല ആളുകൾ ധാരാളം നേതാക്കന്മാർ ഇതുമായി ആ സമരവുമായി ബന്ധപ്പെട്ട് കൊല്ലം നഗരവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രമുഖരായവരുണ്ട്. അവരെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഓരോ പേരുകളിലാണ് 4 ട്രിബ്യൂട്ട് ടവർ ഉണ്ടാക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വലിയ ഗ്ലോബ്, ആ ഗ്ലോബ് സൂചിപ്പിക്കുന്നത് പഴയ കാലഘട്ടത്തിലെ കൊല്ലം നഗരത്തെ ഓർമ്മിപ്പിക്കാനാണ്. ഭൂലോകത്തിൽ ഈ ഭൂലോകപടം ഉണ്ടല്ലോ, ആ പടത്തിൽ ലോകഭൂപടത്തിൽ അന്ന് കൊല്ലത്തിനൊരു വലിയ സ്ഥാനമുണ്ടായിരുന്നു. ആ ലോകഭൂപടത്തിലെ കൊല്ലത്തെ സ്ഥാനത്തെ ഓർമ്മിപ്പിക്കാനാണ് അവിടെ ഒരു ഗ്ലോബ് സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുകളിൽ വലിയ ദേശീയ പതാക ഉയർത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നാളുകളിൽ ഇപ്പോൾ നമ്മൾ കൊല്ലം കാണുന്നത് തങ്കശ്ശേരി ലൈറ്റ് ഹൗസും
1: ക്ലോക്ക്
0: ടവറുമാണ്.
1: ഇതുപോലെ
0: കൊല്ലത്തിൻ്റെ ഐക്കണായിട്ട് ഇത് കാണിക്കും.
1: പ്രവേശന കവാടം പോലെ
0: കാണും, പ്രവേശന കവാടം ഉണ്ട്. അപ്പൊ ഇത് അവിടെ നമ്മൾ കോൺവെന്റിന്റെ മുന്നിൽ ഇറക്കാൻ ഉദ്ദേശിച്ചതിന്റെ പ്രധാന കാരണം വിക്ടോറിയ ഹോസ്പിറ്റലും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ പോകണം, താഴെ സർവീസ് റോഡുകളിൽ നിലനിൽക്കണം. അതിനോടൊപ്പം ഇതിന്റെ താഴെ അർബൻ പാർക്ക് എന്നുള്ള സംവിധാനം ഈ പാലത്തിന്റെയൊക്കെ താഴെ, അതാണല്ലോ ഒറ്റ ഓരോ സിംഗിൾ തൂണ്.
1: ഇപ്പം പരീക്ഷിച്ച് വിജയിച്ച വി പാർക്കിന്റെ ഒരു കുറച്ചുകൂടെ വിശാലമായ മോഡൽ,
0: കുറച്ചുകൂടെ വിശാലമായ കുറച്ച്. ശരിക്കും പറഞ്ഞാൽ യൂറോപ്യൻ കൺട്രീസിലുണ്ട്, ഇന്ത്യയിലാണെങ്കിൽ ആന്ധ്രാപ്രദേശിലുണ്ട്, അവിടെയൊക്കെ ഇത്തരം പാർക്കുകളുണ്ട്. അവിടെ നമ്മൾ വോളിബോൾ കോർട്ട് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ബാസ്കറ്റ്ബോൾ കോർട്ട് ഉണ്ടാക്കാം. അതിലുപരി ഞങ്ങൾ പ്രധാനമായിട്ടും പ്രദേശം ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പ്രായാധിക്യം ചെന്ന മുതിർന്ന പൗരന്മാരുണ്ടല്ലോ, സീനിയർ സിറ്റിസൺസ്, മുതിർന്ന പൗരന്മാർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുള്ള പാർക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ താഴെ അവർക്ക് ഒരുമിച്ചിരിക്കാൻ വൈകുന്നേരങ്ങളിൽ
1: പുതിയ വയോജന വകുപ്പൊക്കെ വരികയാണല്ലോ.
0: അതുകൊണ്ട് മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ഈ പാർക്കിന്റെ ഭാഗമായി തന്നെ അവർക്ക് ഇരിക്കാം. അതുപോലെ കുടുംബ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ, അപ്പൊ ആളുകൾക്ക് അങ്ങനെ ചെറിയ ചെറിയ ഫംഗ്ഷൻ നടത്താൻ താഴെ, അപ്പം അതിന് വലിയ ഹാളൊന്നും വാടകയ്ക്ക് എടുക്കണ്ട, അവർക്ക് ഒരുമിച്ച് വന്നിരിക്കാനും അവർക്ക് ഒരുമിച്ച് ഉല്ലസിക്കാനും അവർക്ക് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അങ്ങനെ ഒരു അതിനോടൊപ്പം തന്നെ കാർ പാർക്കിങ്ങിന് കുറേ സ്ഥലം കൊടുക്കണം. അപ്പൊ ഈ പൂർണ്ണമായും ഇത് താഴെ ഉപയോഗിക്കുകയും രണ്ട് സൈഡിലും സർവീസ് റോഡും ഉണ്ടാകും. ഇപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രോഗ്രാം പ്രോജക്റ്റ് അനുസരിച്ചാണെങ്കിൽ എവിടെയും ലാൻഡ് അക്വിസിഷൻ വേണ്ട, ഭൂമി ഏറ്റെടുക്കാതെ തന്നെ ഉള്ള നിലവിൽ ഭൂമി ഏറ്റെടുക്കുമ്പോഴാണ് പലപ്പോഴും താമസം വരുന്നത്. അത് എനിക്കൊരു പ്രത്യേകത ഗുണം കിട്ടിയിട്ടുള്ളത്, ഇവിടെ നിന്ന് ഇപ്പൊ മൂന്ന് മന്ത്രിമാരുണ്ട് കൊല്ലത്ത്, ഷിബു ബേബിജൻ ഉണ്ട്, പി സി വിഷ്ണുനാഥ് ഉണ്ട്, അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണൻ ഉണ്ട്, എം പി സി എൻ കെ പ്രേമയും തന്നെ ഉണ്ട്, ഇവരെ നാലുപേരുടെയും അതുപോലെ എം എൽ എ പിന്നെ വിഷ്ണുമോഹൻ ഉണ്ട്. അവരോടെ കൂടാതെ കൊല്ലത്തു നിന്നുള്ള കേന്ദ്രമന്ത്രിയുണ്ട് സുരേഷ് ഗോപി, അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് സംസാരിച്ചിരുന്നു. എല്ലാ സഹായവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യാം.
1: ഇതിനാവശ്യമായ തുക ആയിരുന്നു, വലിയൊരു തുകയാണല്ലോ 210 കോടി രൂപ, അതെങ്ങനെ കണ്ടെത്തും?
0: അല്ല, അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ്, കോർപ്പറേഷൻ എല്ലാവരും ചേർന്നിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യാൻ തന്നെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കണ്ടെത്തി അത് ചെയ്ത് തീർക്കും, ഒരു സംശയവും വേണ്ട.
1: അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ
0: നടത്തിയിട്ടുണ്ട്. അതിനുള്ള ഇന്നിപ്പോ
1: കൗൺസിൽ പ്രതിപക്ഷത്തിന്റെ ഒക്കെ പിന്തുണ ഈ പ്രപ്പോസലിനുണ്ടോ? ചോദിക്കാൻ കാര്യം, ഇപ്പോഴത്തെ പ്രതിപക്ഷമാണല്ലോ കഴിഞ്ഞ ഭരണകക്ഷി, മാത്രമല്ല ബി ജെ പി ഉണ്ട്.
0: പക്ഷെ ഇതിനകത്ത് LDFന്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായ പിന്തുണ നൽകിയിട്ടുണ്ട്. BJPയുടെയും അവരുടെ മുതിർന്ന നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു, അവരുടെ ഭാഗത്തു നിന്നൊക്കെ എല്ലാ സഹായ സഹകരണവും ഉണ്ടാകും. ഇതൊരാവശ്യമാണെന്നൊരു
1: അഭിപ്രായ സമന്വയം
0: ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരാവശ്യമാണെന്നൊരു തോന്നല് പൊതുജനത്തിനുണ്ടായിട്ടുണ്ട്. അതാണ് എനിക്ക് പോസിറ്റീവായി ഞാൻ കാണുന്നൊരു കാര്യം. ഈ പൊളിച്ചു മാറ്റണം, പുതിയ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ഉണ്ടാകണം എന്ന്
1: അങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ജനങ്ങൾ വലിയ ആവേശപൂർവ്വമാണ് അത് സ്വാഗതം ചെയ്തത്. നടക്കോ ഇല്ല എന്നുള്ള
0: നടത്താൻ
1: നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ പല
0: ടൈം ബൗണ്ടഡ് ആയിട്ട് 2 വർഷക്കാലത്തിനകത്ത് ഇത് പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് അതിനോടൊപ്പം നേരത്തെ എൻട്രി ഗേറ്റിനെ കുറിച്ച് സൂചിപ്പിച്ചില്ലേ, അതുപോലെ നമുക്ക് മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ മുമ്പിലും SMBയുടെ മുൻവശത്തും തിരിച്ച് ചെന്ന് ഇറങ്ങുന്ന
1: ഈ SMB റെയിൽവേ ഗേറ്റ് എന്ന് പറയുമ്പോൾ റെയിൽവേയുടെ ഒക്കെ ക്ലിയറൻസ് ഒക്കെ
0: അവിടെ വേണം. അതാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഫ്ലൈ ഓവറിന്റെ അവിടെ നമ്മളിപ്പോ അണ്ടർപാസിനെ ചെയ്യുന്നില്ല. ഇപ്പം നിലവിലുള്ള അണ്ടർപാസ് അങ്ങനെ തന്നെ നിലനിർത്തും, കാരണം അത് അവിടെ നിന്നാണല്ലോ മണ്ണിട്ട് നിറച്ചിരിക്കുന്നത്, അവിടെ മുതലാണ് ഇളക്കി മാറ്റുന്നത്. അല്ലാതെ പാലം പൊളിച്ചു മാറ്റുന്നില്ല. ഫ്ലൈ ഓവർ ഇപ്പം നിൽക്കുന്ന അണ്ടർപാസ് തൊട്ട് മുന്നോട്ടാണ് പോകുന്നത്. ആ അണ്ടർപാസ് ഇപ്പൊ അവിടെ ഒന്നും ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ അണ്ടർപാസോട് ചേർന്നുള്ള ഭാഗത്താണ് നമ്മൾ പുതുതായി പില്ലറിലൂടെ തുടങ്ങുന്നത്. അതേസമയത്ത് പാരലായിട്ട് അപ്പുറത്ത് വരുമ്പോൾ പുതിയ ഒരെണ്ണം തുടങ്ങേണ്ടി വരും. ഈ മൂന്ന് സ്ഥലത്തും എൻട്രി ഗേറ്റ് ഉണ്ട്. എൻട്രി ഗേറ്റ് നേരത്തെ പറഞ്ഞതുപോലെ കൊല്ലത്തിന്റെ ഐക്കോൺ ആക്കി മാറ്റത്തക്ക വിധത്തിൽ കൊല്ലം നഗരത്തിലേക്ക് കയറുന്ന പ്രവേശന കവാടത്തിലും ഇറങ്ങുന്ന ഭാഗത്തും ഇത് നമ്മുടെ ഒരു ചുണ്ടൻ വള്ളത്തിന്റെ മോഡലിലാണ് ഞങ്ങളിപ്പോൾ അതിന് രൂപരേഖ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ ചെയ്തിരിക്കുന്നത് അഭിലാഷ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ശ്രീ ബാബുരാജാണ്. ബാബുരാജും അതുപോലെ ബാബുരാജ് മാത്രമല്ല, നെറ്റ്പാക്കിലെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, റെയിൽവേയിലെ എഞ്ചിനീയേഴ്സ് ഉണ്ട്, നാഷണൽ ഹൈവേയിലെ എഞ്ചിനീയേഴ്സ് ഉണ്ട്. ഇവരൊരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സ് ചേർന്നാണ് ഇതിനൊരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനോടൊപ്പം കൊല്ലം നഗരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന മറ്റൊന്നാണ് MG പാർക്കിനകത്തുള്ള നവീകരണം. MG പാർക്കിലെ നവീകരണവും നമുക്കതിന് വലിയ 1.5 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. താമസിയാതെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അവിടെ നമ്മൾ വലിയ ജോയിന്റ് വീൽ
1: അല്ല
0: ഫണ്ട് ഇറക്കുക, നമ്മുടെ അമൃതിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് അവിടെ ചെയ്യാൻ പോകുന്നത്. പിന്നെ അത് കൊല്ലം ബീച്ചിന്റെ ഒരു നവീകരണവും കൂടെ ഇതിനോട് ഉണ്ട്.
1: അതും കൊല്ലം ബീച്ചിൽ ഒരുപാട് അപകട സാധ്യത
0: ഉണ്ട്. അപ്പൊ ആ അപകട സാധ്യത ഒഴിവാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഒരു കൺസ്ട്രക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
1: കൊല്ലം മേയർ ശ്രീ AK ഹഫീസുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ 2ാം ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 3ാം ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജനപഥം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനി മിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999448840. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 180 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-0.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
1: ഗായത്രി കല്യാണ പെണ്ണിനെക്കാൾ സുന്ദരിയാണല്ലോ, ചെക്കന് പെണ്ണ് മാറി പോവോ?
2: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
1: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
2: ആണോ, എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
3: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
4: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999.

0: 4888 Kinder Hospitals, Rendanguti. Let's celebrate pregnancy with Kinder Hospitals.
1: Feel the music with Radio Santhvanam 90.4 FM.
2: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വീണ്ടും പ്രഭാതം. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. പ്രേം നസീർ, ശാരദ, പ്രേമ, ജോസ് പ്രകാശ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചവർ. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ലളിതമായ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീത സംവിധാനം നിർവഹിച്ചു. കെ ജെ യേശുദാസിന്റെ മധുരമായ ആലാപനം.

0: 90.4 FM.
1: പ്രേമഗീതങ്ങൾ ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ 1981 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രേമഗീതങ്ങൾ. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ബാലചന്ദ്രമേനോൻ തന്നെ. അംബിക, ഷാനവാസ്, നെടുമുടി വേണു, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. നിത്യഹരിത നായകനായ പ്രേംദസിന്റെ മകൻ ഷാനവാസ് ആദ്യമായി അഭിനയിച്ച ചിത്രം. ദേവദാസിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി. യേശുദാസും ജാനകിയമ്മയും ചേർന്നാലപിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പീരു രാഗത്തിലാണ്.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. വിചാരണ. ലോഹിതദാസ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത് 1988 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി, ശോഭന, മുകേഷ്, സീമ, നെടുമുടി വേണു, ശ്രീനാഥ്, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വിചാരണ തമിഴിലേക്ക് വിസാരണൈ എന്ന പേരിൽ ഡബ് ചെയ്യപ്പെട്ടു. തെലുങ്കിലേക്ക് വിചാരണ എന്ന പേരിൽ തന്നെയായിരുന്നു. തമിഴിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് നേടി. എസ് രമേശൻ നായരുടെ മനോഹര വരികൾക്ക് ഔസേപ്പച്ചന്റെ ഇമ്പമാർന്ന ഈണം. ഈ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഇന്ന് എം ജി ശ്രീകുമാർ

music with Radio Santhvanam 90.4 FM. അമ്മയ്ക്കൊരുമ്മ. ശ്രീകുമാരൻ തമ്പി രചന, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച് 1981 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം. രതീഷ് നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ സറീന വഹാബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നായികയായി അഭിനയിച്ചത്. ജഗതി ശ്രീകുമാർ, ഹരി, രവി, കലാരഞ്ജിനി, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. അക്ഷരങ്ങൾ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. റോസമ്മ ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി, ഭരത് ഗോപി, സീമ, സുഹാസിനി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ അവാർഡ് ലഭിച്ചു. ഒ എൻ വി കുറുപ്പുമാഷിന്റെ സുന്ദര വരികൾക്ക് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ മികച്ച ഈണം. ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ്.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്. നിശബ്ദത.

0: ചിന്തയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. സെൻസസ് 2027നോടനുബന്ധിച്ച് വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ പത്തനാപുരം താലൂക്കിലെ മുള്ളുമല ഉന്നതിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ച് വിശദീകരിച്ചു. 50 പേർക്ക് നടപടിക്രമങ്ങളിൽ പരിശീലനം നൽകി. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കവിത ഉദ്ഘാടനം ചെയ്തു. തഹസിൽദാർ എ സനൂസി അധ്യക്ഷത വഹിച്ചു. ചിൽഡ്രൻസ് ഹോമുകളിലെ കുട്ടികൾക്ക് പൊതുജനങ്ങളിൽ നിന്ന് വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ കുട്ടിക്കുപ്പായം പദ്ധതിക്ക് മികച്ച തുടക്കം. മീനാക്ഷി വിലാസം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC യൂണിറ്റ്, ICDS മുഖത്തല എന്നിവ ചേർന്ന് വസ്ത്രങ്ങൾ ശേഖരിച്ചു. കളക്ട്രേറ്റ് ചേംബറിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ ആനി ജൂല തോമസിന് കൈമാറി. പദ്ധതിയുടെ ഭാഗമായതിൽ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ജില്ലാ കളക്ടർ അനുമോദിച്ചു. കൂടുതൽ സ്ഥാപനങ്ങൾ പങ്കാളികളാകുമെന്ന പ്രതീക്ഷയും പങ്കിട്ടു. വസ്ത്രങ്ങൾ നിക്ഷേപിക്കുന്നതിനായി സിവിൽ സ്റ്റേഷനിലെ വനിതാ ശിശു വികസന ഓഫീസിനു മുന്നിൽ പെട്ടിയുണ്ട്. പ്രധാന ആശുപത്രികളിലും ചിൽഡ്രൻസ് ഹോമുകളിലും പെട്ടികൾ സ്ഥാപിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഔദ്യോഗിക ഭാഷ ജില്ലാതല ഏകോപന സമിതി യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. സർക്കാർ അനുവദിച്ചിട്ടുള്ള സാഹചര്യങ്ങളിലെ കത്തിടപാടുകൾ ഒഴികെ എല്ലാവിധ ആശയവിനിമയങ്ങളും കുറിപ്പ് ഫയലുകൾ ഉൾപ്പെടെ മലയാളത്തിൽ തയ്യാറാക്കാൻ എല്ലാ വകുപ്പുകളും ബദ്ധശ്രദ്ധ പുലർത്തുന്നതിന് തീരുമാനിച്ചു. ADM S സജീദ് അധ്യക്ഷത വഹിച്ചു. വകുപ്പുതല മേധാവികൾ പങ്കെടുത്തു. ലോക ലഹരിവിരുദ്ധ ദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശയാത്രയുമായി കൊല്ലം സിറ്റി പോലീസ്. നാളെ വൈകിട്ട് 4 മണിക്ക് ചിന്നക്കടയിൽ നിന്ന് ആരംഭിക്കുന്ന സന്ദേശയാത്ര നഗരം ചുറ്റി കൊല്ലം ബീച്ചിൽ സമാപിക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി PC വിഷ്ണുനാഥ് മുഖ്യ അതിഥിയാകും. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ലഹരിവിരുദ്ധ കർമ്മ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാൻ, ദി നർക്കോഹൺ പദ്ധതിയുടെ ഭാഗമായി കൊല്ലം സബ് ഡിവിഷനിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസ് ഉദ്യോഗസ്ഥരും സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും തൂഫാൻ വാരിയേഴ്സും NCC കേഡറ്റുകളും ഈ യാത്രയിൽ പങ്കാളികളാകും. വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ആറ്റിങ്ങലിലും പത്തനംതിട്ടയിലുമുള്ള പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും. നാളെ ഇവ പ്രവർത്തിക്കും. മുഹറം അവധി പ്രമാണിച്ച് നാളെ പാസ്പോർട്ട് PCC അപ്പോയിന്റ്മെന്റുകളിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർ മറ്റൊരു തീയതിയിലേക്ക് അപ്പോയിന്റ്മെന്റ് മാറ്റണം. തീയതി മാറ്റി ലഭിക്കാൻ rpo.trivandrum@cpo.gov.in എന്ന ഇമെയിലിലോ 0471 247025 എന്ന നമ്പരുമായോ ബന്ധപ്പെടണം. നമ്പർ ഒരിക്കൽ കൂടി 0471 247025. പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ശ്രീ അയ്യങ്കാളി മെമ്മോറിയൽ ടാലന്റ് സെർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കാം. 2026-27 വർഷത്തേക്കുള്ള അപേക്ഷകൾ ഇ ഗ്രാൻഡ്സ് പോർട്ടൽ 3.0 മുഖേന നൽകാം. 5-8 ക്ലാസുകളിൽ പഠിക്കുന്നതും 4-7 ക്ലാസുകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് ലഭിച്ചവർക്കും അപേക്ഷിക്കാം. അവസാന തീയതി ജൂലൈ 15. കൂടുതൽ വിവരങ്ങൾക്ക് 0474279499 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474279499. എഴുകോൺ സർക്കാർ പോളിടെക്നിക് കോളേജിലെ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ജൂൺ 26 കോളേജിൽ നടത്താനിരുന്ന സ്പോട്ട് അഡ്മിഷൻ ജൂൺ 29 മാറ്റി. സമയക്രമത്തിൽ മാറ്റമില്ല. കൂടുതൽ വിവരങ്ങൾക്ക് 9447739754 എന്ന നമ്പരുമായോ അല്ലെങ്കിൽ 8547536381 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. പോക്സോ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന കുട്ടികൾക്ക് വൈകാരിക മാനസിക പിന്തുണ നൽകാനും നിയമപ്രക്രിയകളിൽ സഹായം ഉറപ്പാക്കാനും ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് സപ്പോർട്ട് പേഴ്സൺമാരുടെ പാനൽ രൂപീകരിക്കുന്നു. യോഗ്യത സോഷ്യൽ വർക്ക്, സോഷ്യോളജി, മനഃശാസ്ത്രം, ശിശുവികസനം എന്നിവയിൽ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദവും കുട്ടികളുടെ വിദ്യാഭ്യാസം, വികസനം, സംരക്ഷണം എന്നീ മേഖലകളിൽ കുറഞ്ഞത് 3 പ്രവൃത്തി പരിചയം. ശിശു അവകാശങ്ങൾ, ശിശു സംരക്ഷണ മേഖല എന്നിവയിൽ സജീവമായി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും കുട്ടികളുടെ സംരക്ഷണ ചുമതലയുള്ള ചിൽഡ്രൻസ് ഹോം, ഷെൽട്ടർ ഹോം എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്കും അപേക്ഷിക്കാം. അപേക്ഷകൾ രേഖകൾ സഹിതം ജൂലൈ 4 ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് 2 സിവിൽ സ്റ്റേഷൻ കൊല്ലം 691013 എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് 0474279579 എന്ന നമ്പരുമായി ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി 0474279579. ഇന്നത്തെ പ്രാദേശിക വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
4: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027 നമ്മുടെ

0: സെൻസസ് നമ്മുടെ വികസനം.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി സീമാസ്. സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടു കൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, രണ്ടാം കുറ്റി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിലെ പ്രമുഖ സ്ഥാപനമാണ് ശിവരാജപിള്ളൈ മെമ്മോറിയൽ പ്രൈവറ്റ് ITI പരവൂർ. 4.5 സേവന പാരമ്പര്യമുള്ള ഈ സ്ഥാപനത്തിൽ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും സുസജ്ജമായ ലാബുകളും അത്യാധുനിക പഠന സൗകര്യങ്ങളും വിശാലമായ ഓഫീസ് കെട്ടിടങ്ങളും ലൈബ്രറിയും ലഭ്യമാണ്. വിദഗ്ധ ട്രെയിനിംഗ് നേടിയ അധ്യാപകർ കൃത്യനിഷ്ഠയോടെ പരിശീലനം നൽകുന്നു എന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റുകളിൽ തുടർച്ചയായി സംസ്ഥാനത്ത് 1 സ്ഥാനം കരസ്ഥമാക്കി വരുന്നു. 2026-27 വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞ ഫീസിൽ രാജ്യത്തിനകത്തും പുറത്തും ഒരുപോലെ തൊഴിൽ സാധ്യതയുള്ള ഡ്രാഫ്റ്റ്സ്മാൻ, സിവിൽ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, സർവേയർ, മെക്കാനിക് ഡീസൽ എന്നീ ട്രേഡുകളിൽ പഠിക്കാൻ അവസരം. പഠനത്തോടൊപ്പം തൊഴിലധിഷ്ഠിത പരിശീലനം വിവിധ തൊഴിൽ ശാലകളിൽ നൽകി വരുന്നു. കൂടാതെ ക്യാമ്പസ് സെലക്ഷൻ എല്ലാ ട്രേഡുകളിലും നടന്നുവരുന്നു. ബസ് ട്രെയിൻ കൺസെഷൻ, സ്കോളർഷിപ്പ് എന്നിവയുടെ കൂടെയുള്ള പഠനം ഈ സ്ഥാപനത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. രക്ഷകർത്താക്കളുമായി നിരന്തരം ബന്ധപ്പെടുന്നത് വഴി തികഞ്ഞ അച്ചടക്കത്തോടെയുള്ള ട്രെയിനിംഗ് ആണ് ഇവിടെ ഉറപ്പുവരുത്തുന്നത്. ITI പ്രവേശനത്തിന് ഉയർന്ന പ്രായപരിധി ഇല്ല. 15 പൂർത്തിയായ SSLC പാസായ ആർക്കും വിവിധ കോഴ്സുകളിൽ പ്രവേശനം നേടാവുന്നതാണ്. അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ നേരിട്ട് ഓഫീസുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട നമ്പർ 0474251212 അല്ലെങ്കിൽ 9400232793.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുന്നു RJ ആതിര.

0: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. ഗായത്രി കല്യാണ പെണ്ണിനേക്കാൾ സുന്ദരിയാണല്ലോ. ചെക്കന് പെണ്ണ് മാറി പോവോ?
1: അത് ശരിയാണല്ലോ, സുന്ദരിയായിട്ടുണ്ട്. മേക്കപ്പ് ഒട്ടും ഓവറും അല്ല, സാരിയൊക്കെ ഭംഗിയായിട്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയർ സ്റ്റൈലും കൊള്ളാല്ലേ, ആരായിരിക്കും ഒരുക്കിയത്?
0: അത് പിന്നെ പറയാനുണ്ടോ, അവള് രാവിലെ തന്നെ ഏഞ്ചൽസ് മേക്കോറി പോകുന്നത് ഞാൻ കണ്ടതാ. പെഡിക്യൂർ, മാനിക്യൂർ, സ്പാ, മൈക്രോബ്ലേഡിംഗ് എല്ലാം അവിടെ ഭംഗിയായി ചെയ്യും. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമുള്ള സ്ഥാപനമായതുകൊണ്ട് ഒരു പ്രൈവസിയും ഉണ്ട്.
1: ആണോ? എങ്കിൽ ഇന്ന് തന്നെ ഒന്ന് പോകണം.
2: ഏഞ്ചൽസ് മേക്കോവർ, നിയർ രാമേശ്വരൻ ടെമ്പിൾ, കൊല്ലം. കോൺടാക്ട് 8547944684. നമ്പർ ഒരിക്കൽ കൂടി 8547944684.
3: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
4: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
3: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
4: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
0: ചരിത്രത്തിൽ ഇന്ന് ജൂൺ 25. ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയതും കൊറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചതും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതുമൊക്കെ ഒരു ജൂൺ 25-നായിരുന്നു. ജൂൺ 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 25. ലോർഡ്സിൽ വെസ്റ്റ് ഇൻഡീസിനെ 43 runs തോൽപ്പിച്ച് ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റ് ലോകകപ്പ് നേടിയത് 1983 ജൂൺ 25-നായിരുന്നു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1975 ജൂൺ 25-നായിരുന്നു. അന്ന് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന്റെ ശുപാർശ പ്രകാരം അന്നത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് രാജ്യത്തുടനീളം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ദിവസമായിരുന്നു. ജൂൺ 25-നായിരുന്നു കൊറിയൻ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. ഉത്തര കൊറിയയും ദക്ഷിണ കൊറിയയും തമ്മിൽ സ്വാതന്ത്ര്യത്തിനായി പോരാടി തുടങ്ങിയ ഈ ആഭ്യന്തര യുദ്ധം പിന്നീട് ശീതയുദ്ധത്തിന്റെ രൂപമെടുത്തു. അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള ആദ്യ ഉഭയദിശ റേഡിയോ പ്രക്ഷേപണം നടന്നത് 1920 ജൂൺ 25-നായിരുന്നു. ജൂൺ 25-നായിരുന്നു കെ ആർ നാരായണൻ ഇന്ത്യയുടെ 10th രാഷ്ട്രപതിയായി സ്ഥാനമേറ്റത്. പ്രതിഭ പട്ടേൽ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യ വനിതയായി മാറി.

0: 2007 June 25 സംഗീതത്തിനും നൃത്തത്തിനും പുതിയ നിർവചനം രചിച്ച മൈക്കിൾ ജാക്സൺ അന്തരിച്ചത് 2009 June 25 അമേരിക്കൻ ടെലിവിഷൻ റേഡിയോ നെറ്റ്വർക്ക് CBS ന്യൂയോർക്കിൽ നിന്നുള്ള 4 നഗരങ്ങളിൽ ആദ്യത്തെ കളർ ടിവി പ്രോഗ്രാം സംപ്രേഷണം ചെയ്തത് 1951 June 25
1: റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആകീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഃ തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം.

0: नमः। हरि ओम।
1: धूमो रात्रि तथा कृष्णः षण्मासा दक्षिणायनम् तत्र चांद्रमसं ज्योतिः योगी प्राप्य निवर्तते। യോഗി, ഇവിടെ യോഗി ഗൗണാർത്ഥത്തിലാണ്. യോഗി എന്ത് ചെയ്യുന്നു? പ്രാപ്യ നിവർത്തതേ, അവിടെ ചെന്നിട്ട് തിരിച്ചു വരും. ഈ യോഗി എവിടെ ചെല്ലും? അഗ്നിഹോത്രാദികളൊക്കെ ചെയ്യുന്നത് കൊണ്ട് സ്വർഗത്തിൽ ചെല്ലും. എവിടെ ചെല്ലില്ല? ബ്രഹ്മലോകം വരെ പോവില്ല. കാരണം ഏതാ റൂട്ട് എടുത്തത്? ചന്ദ്രായനമാണ് റൂട്ട് എടുത്തത്. ചന്ദ്രായനം എന്ന് പറഞ്ഞാൽ ചന്ദ്രനിലൂടെയാണ് പോവുക. പിതൃലോകത്തിൽ പോവും, സ്വർഗലോകത്തിൽ പോവും. അവിടെയൊക്കെ പോയിട്ടോ ക്ഷീണേ പുണ്യേ, ചെയ്ത സത്കർമ്മങ്ങളുടെ ഫലം ശോഷിച്ചാൽ മർത്യലോകം വിശന്തി, തിരിച്ചു ഭൂമിയിലേക്ക് വരാം, മനുഷ്യനായിട്ട് പിറക്കാം, മറ്റു യോനികളിലേക്കും പോവാൻ സാധ്യതയുണ്ട്. ക്ലിയർ? ഇങ്ങനെയാണ് ആ ഗതിയെ കുറിച്ചുള്ള പ്രസ്താവം. ധൂമഹ, അഗ്നി ജ്വലിക്കുന്നില്ല, പിന്നെയോ പുക പിടിച്ചിരിക്കുന്നു. ധൂമം പുക. രാത്രി, എപ്പോഴാ മരണം ഉണ്ടായത്? രാത്രിയാണ്. തഥാ കൃഷ്ണ, കൃഷ്ണപക്ഷത്തിലാണ്. ഷൺമാസ ദക്ഷിണായണം, ഇങ്ങനെ ആറു മാസങ്ങൾ, കർക്കിടകം തൊട്ട് മകരം വരെയുള്ള ആറു മാസമാണ് ദക്ഷിണായനം എന്ന് വിശേഷിപ്പിക്കുക. തത്ര ചാന്ദ്രമാസം ജ്യോതി യോഗി പ്രാപ്യ നിവർത്തതേ, അവിടെ ഈ ചാന്ദ്രമാസത്തിൽ സഞ്ചരിക്കുന്ന ചന്ദ്രനിൽ, ചന്ദ്രൻ ദ്വാരാ സഞ്ചരിക്കുന്ന യോഗി, യോഗി എന്ന് പറഞ്ഞ കർമ്മ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യുന്ന ആള് പ്രാപ്യ നിവർത്തതേ, അവിടെ പോയിട്ട് തിരിച്ചു വരും. സ്വർഗാദി ലോകങ്ങളിലൊക്കെ പോയ ശേഷം തിരിച്ചു വരും. ഇമം ലോകം ഹീനതരം വാ വിശന്തി, മുണ്ടകോപനിഷത്തിൽ പറയും. സ്വർഗത്തിന്റെ പിറകിൽ വരെ ഉള്ള ലോകങ്ങളിലൊക്കെ പോയി സ്വർഗലോകത്തിലും പോയിട്ട് തിരിച്ചു വരുന്നു ഇവര്. സുഹൃതത്തിന്റെ സൗഖ്യമൊക്കെ അനുഭവിച്ചിട്ട്. അപ്പൊ അവിടെ ദേവതാവിശേഷങ്ങൾ നിങ്ങളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ഇതിലെ വരൂട്ടോ കേട്ടില്ലേ? എന്നിട്ടോ അവിടെ നിങ്ങളെ പ്രത്യേക സിംഹാസനത്തിലൊക്കെ ഇരുത്തും, പിന്നെയോ വിഭവങ്ങളൊക്കെ ധാരാളം തരും, ഡാൻസ് ഒക്കെ കാണാം. ആരാ ഡാൻസ് കളിക്കുണ്ടാവുക? രംഭയും തിലോത്തമയൊക്കെ, കേട്ടില്ലേ? പക്ഷേ കൃത്യമായിട്ട് കണക്ക് നോക്കുന്നുണ്ടാവും. ഓരോ ദിവസം കഴിയുമ്പോഴും പുണ്യം കുറഞ്ഞു കുറഞ്ഞു. അവസാനോ ഇതേ ദേവതകളെ, ഏഹി ഏഹി എന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയി അതേ ദേവതകൾ കഴുത്തിന് പിടിച്ചൊരൊറ്റ തള്ളാണ്. നഹുഷനെ ഒക്കെ തള്ളിയിട്ട് തോന്നി. വീണ്ടും ഇമം ലോകം ഹീനതരം വാ, ഈ ലോകത്തെയോ അല്ലെങ്കിൽ കൂടുതൽ അധോ ലോകത്തിലേക്കോ അവരെത്തിച്ചേരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്? എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്? ഇത് കാലാവസ്ഥയായിട്ടും പരിതോവസ്ഥയായിട്ടും ദേവതാവിശേഷങ്ങളുടെ അനുഗ്രഹമായിട്ടും ഒക്കെ മനസ്സിലാക്കുന്നതോടൊപ്പം സാധനയൊക്കെ ചെയ്ത് മനോബുദ്ധികളുടെ തെളിമ ആർജിച്ചതിനെ കുറിച്ചും ചിന്തിക്കാം. കേട്ടില്ലേ? അതുകൊണ്ട് കർക്കിടകത്തിലോ ചിങ്ങത്തിലോ കന്നിയിലോ തുലാത്തിലോ വൃശ്ചികത്തിലോ മരിച്ചവരെ ചൊല്ലി ദുഷ്ടനായിരുന്നു അതുകൊണ്ടല്ലേ എന്നൊന്നും പറയാതിരിക്കൂ. കേട്ടില്ലേ? ഇങ്ങനെ കണക്ക് നോക്കാൻ നമുക്ക് എന്താ അത്ര തത്രപ്പാടെന്ന് ചോദിക്കുക? അവനവന്റെ ശ്രേയസ് ലക്ഷ്യമാക്കൂ. അപ്പൊ ഇവിടെ അഗ്നി ജ്വലിച്ചിരിക്കുന്നു, എന്താ മനസ്സിലാക്കേണ്ടത്?
2: കർമ്മയോഗം കൊണ്ട്,
1: കർമ്മയോഗം കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യുന്നത് കൊണ്ട്, ഈശ്വരാർപ്പണ ബുദ്ധിയോടെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ എടുക്കുന്നതിൽ അധികം കൊടുത്തും അനുഭവിക്കുന്നതിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചും ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സകല പ്രപഞ്ച ശക്തികളും നമുക്ക് വേണ്ടി അഹോരാത്രം യത്നിക്കുന്നതിനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവും വിവേകവും സ്നേഹവും കൃതജ്ഞതയും പുലർത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഏത് സമയവും ഇവര് ലോക കല്യാണം ലക്ഷ്യമാക്കിക്കൊണ്ടായിരിക്കും പ്രവർത്തിക്കുന്നുണ്ടാവുക. ലോകം മുഴുവൻ ഓടി നടന്ന് ചെയ്യുന്നു എന്നല്ല അർത്ഥം. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി. നമ്മുടെ ഒരു കൺസേൺ വിശ്വ സൗഖ്യത്തെ സംബന്ധിച്ചാണ്. പക്ഷെ എല്ലായിടത്തും ഓടി എത്താൻ പറ്റില്ല. വാട്ട് ഐ ക്യാൻ ഡു ഈ ഒരു പരിസരത്തിൽ, പശ്ചാത്തലത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? തിങ്ക് ഗ്ലോബലി, ആക്ട് ബട്ട് ലോക്കലി. കേട്ടില്ലേ? അവനവന്റെ പരിസരത്തിൽ വേണ്ടത്ര ആശ്വാസം പകർന്നുകൊണ്ടേയിരിക്കുക, സേവനം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതാണ് അഗ്നി ജ്വലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം. എന്ന് പറഞ്ഞാൽ നിത്യ നിരന്തര അഗ്നിഹോത്രം നിർവഹിതമാകുന്നു. ഈ ആശയം വ്യക്തമായോ? അഗ്നി ജ്വലിച്ചിരിക്കുന്നു, അതിൽ പുകയില്ല എന്ന് പറഞ്ഞാൽ കാമനകളുടെ കാലുഷ്യമില്ല, ദ്രോഹ ചിന്തയില്ല, സങ്കുചിത ഭോഗത്തിന്റെ ആവേശങ്ങളില്ല. ഇതാണ് പുകയില്ലായ്മ. അങ്ങനെ പുകയില്ലാത്ത അഗ്നി ജ്വലിച്ചിരിക്കുന്നു. അന്ത്യനിമിഷത്തിലും ഈ അഗ്നിയുടെ കൃപയാണ് മനസ്സിലാക്കേണ്ടത്. ഏതാ ഈ അന്ത്യനിമിഷത്തിലെ കൃപ എന്ന് പറഞ്ഞാല്, ഇതുവരെ അവിശ്രമം ലോക സേവനത്തിൽ ഈശ്വര ആരാധനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഓക്കെ, ഇനിയോ വെളുത്ത പക്ഷ ചന്ദ്രൻ. ചന്ദ്രൻ മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നു. വെളുത്ത പക്ഷ ചന്ദ്രൻ എന്താകുന്നു? മനസ്സിന്റെ തെളിമ, പവിത്രമായ ഭാവനയാണ് ചന്ദ്ര കൃപ. ഇത്രയും കാലത്തെ ഈശ്വരാർപ്പണ ജീവിതത്തിൻ്റെതായ അനുഗ്രഹത്താൽ മനസ്സെപ്പോഴും തെളിമയുള്ളതായിരിക്കുന്നു. ഇതാണ് ശുക്ലപക്ഷം എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? പിന്നെയോ ഈ സമയത്ത് എന്താ സ്മരിക്കുക? ലക്ഷ്യത്തെ കുറിച്ച് സ്മരിക്കുന്നു. ഈ വിഷയം ഈശാവാസ്യ ഉപനിഷത്തിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറയുന്നത്? ഈ ശരീരം ഭസ്മമാവും, വായുരനിലമൃതമധേതം ഭസ്മാന്തം ശരീരം. ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. ഹേ മനസ്സേ, ചെയ്തതൊക്കെ ചിന്തിക്കൂ. ചെയ്തതൊക്കെ ചിന്തിക്കൂ എന്ന് പറയുമ്പോ എന്താ ചിന്തിക്കാനുള്ളത് ചോദിക്കുക? കണ്ണി കണ്ടവർക്ക് പാര വെച്ചതിനെ കുറിച്ചാണോ ചിന്തിക്കേണ്ടി വരുന്നത്? കണ്ണി കണ്ടവർക്ക് പാര വെച്ചതിനെ കുറിച്ചാണോ ചിന്തിക്കേണ്ടി വരുന്നത്? അങ്ങനെയാണെങ്കിൽ നാം അഗ്നി അനുഗ്രഹം ഇല്ലാത്തവരാണ്. സംഗതി മനസ്സിലായില്ലേ?

0: ലിക്കിയൻ, അതാണ് പകല്. ആസക്തികളുടെ മേഘമില്ല, പകരം അവിടെ ഭക്തിയുണ്ട്, ഉത്സാഹമുണ്ട്. ഇതാണ് ആകാശകൃപ, പരോപകാര വ്യഗ്രത കൊണ്ടുണ്ടായിട്ടുള്ള ആകാശകൃപ. ഇസ് ഇറ്റ് ക്ലിയർ? ഇതിനെയാണ് നമ്മൾ ഉത്തരായണം എന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ മരിക്കുന്ന സമയം നോക്കി കിടക്കണ്ട. ഭീഷ്മര് സ്വച്ഛന്ത മൃത്യു ആയതുകൊണ്ട് കടന്നു, അത് നമ്മൾക്ക് പാഠമാവേണ്ട കാര്യമില്ല. ഭീഷ്മരാണെങ്കിലോ വേണ്ടത്ര ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ഭീഷ്മരചരിതം പ്രത്യേകം പഠിക്കേണ്ടത്. പക്ഷേ മരണത്തെ ഒരു നൈവേദ്യമാക്കി സമർപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ വിഷയത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ആദരിക്കാം. ആ ഉറച്ച ഒരു അറിവോടുകൂടി പോയി. പക്ഷേ പാഞ്ചാലി അപമാനിക്കപ്പെട്ടപ്പോൾ ഒരു വാക്ക് മിണ്ടാൻ തയ്യാറാവാത്തതിന്റെ പശ്ചാത്താപം അത് ഭീഷ്മരിൽ കാണാം. അപ്പൊ നമ്മളാരും കാത്തുകെട്ടിക്കിടക്കുകയൊന്നും വേണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? അഗ്നിഹോത്രം കൊണ്ട്, ഈശ്വരാരാധന കൊണ്ട്, വിശ്വകല്യാണ പ്രസക്ത കർമ്മങ്ങളെ കൊണ്ട് നമുക്ക് ജ്വലിച്ചു നിൽക്കാം. മനസ്സ് പവിത്രമായിരിക്കട്ടെ. ബുദ്ധി ആസക്തി ഒഴിഞ്ഞ ആകാശം പോലെ സ്വച്ഛമായിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ മരണഗതി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൂര്യമാർഗത്തിലൂടെ ബ്രഹ്മലോകത്തിലേക്കായിരിക്കും. ഈ ആശയം മനസ്സിലായോ? ഇതിന്റെയൊക്കെ വിപരീതമാണ് ധൂമം എന്ന് പറഞ്ഞ പുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശരീരത്തിലെ അഗ്നിജ്വാലയൊക്കെ ക്ഷയിച്ചുപോയി. എന്നിട്ടോ ഏത് നേരവും വയ്യ മേല ആകെ അഗ്നിയൊക്കെ കെട്ടു തുടങ്ങി എന്ന് പറയാ, ആകെ ഒരു പുകയാണ്. പിന്നെയോ രാത്രി, രാത്രി എന്ന് പറഞ്ഞ സൂര്യകൃപയില്ലായ്മ, ബുദ്ധിമാന്ദ്യം, തത്വചിന്തയൊന്നും സാധിക്കുന്നില്ല, ബുദ്ധിമാന്ദ്യം. കറുത്ത പക്ഷം എന്ന് പറഞ്ഞാലോ മനഃപ്രസാദമില്ലായ്മ, ചന്ദ്രപ്രകാശമില്ലായ്മ, മനസ്സെപ്പോഴും ചിന്തകളാൽ വ്യാകുലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ ഉദ്യമിച്ചോളൂ. ബുദ്ധിപ്രകാശമുണ്ടാവട്ടെ, ആസക്തി ഒഴിഞ്ഞ് വിശ്വപ്രേമത്താൽ നമ്മുടെ ബുദ്ധി പ്രബുദ്ധമാവട്ടെ, മനസ്സും ഉപശാന്തമാവട്ടെ. അത് ഈശ്വര ഭക്തി കൊണ്ട് സാധിക്കേണ്ടതാണ്. തത്സുഖ സുഖിത്വം, നിന്നിഷ്ടം എന്നിഷ്ടം, എനിക്ക് പ്രത്യേകിച്ച് രാഗദ്വേഷങ്ങളൊന്നുമില്ല, അങ്ങനെയൊക്കെ ശാന്തമാവട്ടെ, പ്രസാദാത്മകമാവട്ടെ. കേട്ടില്ലേ, രാഗദ്വേഷങ്ങളൊക്കെ അകലട്ടെ. ഈ രണ്ട് അയനങ്ങളും മനസ്സിലായോ? പറയൂ. അപ്പൊ ഉത്തരായണം എന്ന് പറയുന്നതും ദക്ഷിണായണം എന്ന് പറയുന്നതും സാധനാനിഷ്ഠ കൊണ്ട് ആർജിക്കേണ്ടുന്ന അന്തക്കരണ ഭാവങ്ങളായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഇനി മകരമാസം തൊട്ടുള്ള 6 മാസത്തിലാണ് മരിക്കുന്നത്, പകലാണ് മരിക്കുന്നത്, ശുക്ലപക്ഷത്തിലാണ് മരിക്കുന്നത്, അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു, നല്ലത്. പക്ഷെ അതിനുവേണ്ടി നമ്മള് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. അത് പറയാ, മരണത്തെ ചെന്ന് വരിക്കേണ്ട, മരണം വരുമ്പോ വരട്ടെ, പക്ഷെ അതിന് നമുക്ക് ഈ വിധമൊക്കെ സജ്ജമാകാം. ഈ ചിത്രം വ്യക്തമായി എന്ന് വിചാരിക്കട്ടെ. ഇങ്ങനെ രണ്ട് അയനങ്ങൾ, അയനം എന്ന് പറഞ്ഞ വഴി, മാർഗം. ഒന്ന് സൂര്യായനം, മറ്റേത് ചന്ദ്രായനം. ഒന്ന് ഉത്തരായണം, മറ്റേത് ദക്ഷിണായനം. ഓക്കെ, ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
3: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ്, 2nd Kutty. Let's celebrate pregnancy with Kinder Hospitals.

ജീവിതത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനംമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരുൾപ്പെടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവരായ 10 അംഗങ്ങൾക്ക് പാർലമെന്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ സി പി രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി തെലുങ്കുദേശം പാർട്ടി, ബിജെപി, കോൺഗ്രസ്, ജാർഖണ്ഡ് മുക്തിമോർച്ച പാർട്ടികളിൽ നിന്നുള്ള അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു. ഇന്ത്യയുടെ അധ്യക്ഷതയ്ക്ക് കീഴിൽ 11-ാമത് ബ്രിക്സ് ഊർജ്ജ മന്ത്രിമാരുടെ യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ഇന്ന് ആതിഥേയത്വം വഹിച്ചു. ആഗോള ഊർജ്ജ വെല്ലുവിളികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും ഊർജ്ജ മേഖലയിലെ സഹകരണം ശക്തമാക്കുന്നതിനുമായി ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജ മന്ത്രിമാരും ഉപമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തതായി ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. ഊർജ്ജ സുരക്ഷ, സുസ്ഥിരത, നവീകരണം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിലെ സഹകരണം വീണ്ടും ഉറപ്പു നൽകുന്ന സംയുക്ത പ്രഖ്യാപനത്തോടെയാണ് യോഗം സമാപിച്ചതെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് രാവിലെ ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ച. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷനും വിശ്വശാന്തി ഡെവലപ്മെന്റ് ഫൌണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. രാവിലെ 10:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന റാലി കനകക്കുന്നുകൊട്ടാരത്തിൽ സമാപിക്കും. ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തെയും അനധികൃത കടത്തിനെയും പ്രതിരോധിക്കുന്നതിനും യുവജനങ്ങളിലും വിദ്യാർത്ഥികളിലും ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയുമാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനം വകുപ്പും പ്രദേശവാസികളും ജനപ്രതിനിധികളുമടക്കം കൂട്ടായ തീവ്രപ്രവർത്തനം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. റാന്നി ഫോറസ്റ്റ് സ്റ്റേഷനിൽ ചേർന്ന അവലോകന യോഗത്തിനുശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: സർക്കാർ ഇതിനായി കാര്യക്ഷമമായ പദ്ധതികൾ ആവിഷ്കരിച്ചു വരുന്നതായും ഈ വർഷം തന്നെ പദ്ധതി നടപ്പിലാക്കുന്നതിനുള്ള ശ്രമത്തിലാണെന്നും മന്ത്രി പറഞ്ഞു. കാട്ടുപന്നികളുടെ ശല്യം വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഷൂട്ടർമാരുടെ സേവനം ഫലപ്രദമായി വിനിയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും ഷൂട്ടർമാരുടെ അഭാവമോ മറ്റോ കാരണം പ്രവർത്തനം നടക്കാത്ത പഞ്ചായത്തുകൾ സർക്കാരിനെ സമീപിച്ചാൽ അതിനുവേണ്ട പരിഹാരം ലഭ്യമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടാനശല്യത്തിന് ട്രിഞ്ച് ആവശ്യമായ ഇടങ്ങളിൽ സ്ഥാപിക്കുമെന്നും എല്ലായിടത്തും ട്രിഞ്ച് ഫലപ്രദമാകുന്നില്ലെന്ന് മനസ്സിലാക്കാനായെന്നും അദ്ദേഹം പറഞ്ഞു.
0: സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും മാപ്പ് ചെയ്ത് കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ കൃഷിരീതികൾ കണ്ടെത്തി നടപ്പാക്കാൻ സർക്കാർ ആലോചിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരത്തെ അണ്ടൂർകോണം ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങളായി തരിശുകിടന്നിരുന്ന പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നതിന്റെ വിതയുത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത ഭക്ഷണം ഉറപ്പാക്കാൻ എല്ലാവരും തങ്ങൾക്ക് ലഭ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യാൻ തയ്യാറാകണമെന്നും അദ്ദേഹം

0: ആഹ്വാനം ചെയ്തു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ഇനി 5 ദിവസം കൂടി ലഭ്യമാകും. sec.census.gov.in എന്ന പോർട്ടലിലെ ലിങ്കിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്ത് ഭവനം സംബന്ധിച്ച വിവരങ്ങൾ സമർപ്പിക്കാം. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ളവർ ഈ മാസം 30 അത്തരം റീലുകൾ തയ്യാറാക്കി അതത് വ്യക്തികളുടെ സമൂഹ മാധ്യമ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. അതിന്റെ ലിങ്ക് 9746239313 നമ്പറിലോ dcwydsocialmedia@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അയച്ചു നൽകണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി നിർണായക നീക്കവുമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഇതിനായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ഭേദഗതി വരുത്തി. എല്ലാത്തരം വാക്സിനുകൾ, ആന്റി മൈക്രോബയലുകൾ, ക്യാൻസർ പ്രതിരോധ മരുന്നുകൾ എന്നിവ പുതിയ നിയമത്തിന്റെ പരിധിയിൽ വരും. ഇതോടൊപ്പം NDPS നിയമപ്രകാരമുള്ള മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് മരുന്നുകളും ഷെഡ്യൂൾ H2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം മരുന്നുകളുടെ പ്രാഥമിക പാക്കിംഗ് ലേബലിൽ ബാർകോഡോ QR കോഡോ നിർബന്ധമായും പ്രിന്റ് ചെയ്യുകയോ പതിക്കുകയോ വേണം. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 കാലയളവിൽ 9248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 860 റേഷൻ കടകളും 110 കെ സ്റ്റോറുകളുമാണ് ജില്ലയിലുള്ളത്. മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റിയതിൽ 8630 പിങ്ക് കാർഡും 618 AAY കാർഡുമാണ്. 4 സുഭിക്ഷ ഹോട്ടലുകളിലൂടെ 30 രൂപയ്ക്കാണ് ഊണ് നൽകുന്നത്. 1 ഊണിന് 5 രൂപ നിരക്കിലാണ് സർക്കാർ സബ്സിഡി. സഞ്ചരിക്കുന്ന റേഷൻ കട മുഖേന 9 ഗോത്രവർഗ ഉന്നതികളിൽ 348 കുടുംബങ്ങൾക്കായി നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു.
0: രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഈ മാസം 28 നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃ ശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ദേശീയ മൃഗരോഗ നിയന്ത്രണ പദ്ധതിയുടെ 8 ഭാഗമായുള്ള കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം പാലക്കാട് ജില്ലയിൽ പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 20 കന്നുകാലി സെൻസസ് പ്രകാരം പാലക്കാട് ജില്ലയിൽ 1.5 ലക്ഷം കന്നുകാലികളാണ് ഉള്ളത്. ഇവയുടെ മുഴുവൻ കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കുന്നതിനായി മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലുള്ള 180 സ്ക്വാഡുകളാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്നത്. ഇവർ വീടുകളിലെത്തി കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നൽകും. വൈറസ് രോഗമായതിനാൽ കുളമ്പുരോഗത്തിന് പ്രത്യേക ചികിത്സ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ കന്നുകാലികൾക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പാക്കണമെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു.
0: പ്രശസ്ത നാടക പ്രവർത്തകൻ ആലന്തറ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി. ഭൌതികദേഹം ഔദ്യോഗിക ബഹുമതികളോടെ തിരുവനന്തപുരം ഐരൂപ്പാറയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖം മൂലം ഇന്ന് രാവിലെയാണ് ജി കൃഷ്ണപിള്ള അന്തരിച്ചത്. നാടക ചലച്ചിത്ര രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ജി കൃഷ്ണപിള്ളയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. വ്യാവസായിക പരിശീലന വകുപ്പിന് കീഴിലെ കഴക്കൂട്ടം ഗവൺമെന്റ് വനിതാ ITI IMC നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഹ്രസ്വകാല തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ് എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ കോഡിംഗ്, ഗ്രാഫിക് ഡിസൈനിംഗ് തുടങ്ങിയവ കൂടാതെ IMC നേരിട്ട് നടത്തുന്ന AI അധിഷ്ഠിത സർട്ടിഫിക്കറ്റ് കോഴ്സുകളിലേക്കാണ് പ്രവേശനം. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മത്സരം ആരംഭിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 1:30 കുറസോവോ ഐവറി കോസ്റ്റിനെയും ഇക്വഡോർ ജർമ്മനിയെയും നേരിടും. നാളെ പുലർച്ചെ 4:30 നടക്കുന്ന മത്സരങ്ങളിൽ ടുണീഷ്യ നെതർലാൻഡ്സുമായും ജപ്പാൻ സ്വീഡനുമായും ഏറ്റുമുട്ടും. ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ദക്ഷിണാഫ്രിക്ക ദക്ഷിണ കൊറിയയും മെക്സിക്കോ ചെക്ക് റിപ്പബ്ലിക്കിനെയും തോൽപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ സംഘർഷം. LDF കൌൺസിലർമാരുടെ പ്രതിഷേധത്തിനിടെയാണ് സംഘർഷം ഉണ്ടായത്. കൌൺസിലർ സുഗതന്റെ രാജി ആവശ്യപ്പെട്ട് നഗരസഭാ കവാടത്തിന് മുന്നിൽ 2 LDF കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ സമരം നടന്നുവരികയായിരുന്നു. സംഘർഷത്തിൽ മേയർക്കും കൌൺസിലർമാർക്കും പരിക്കേറ്റു.

0: ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11-ാമത് യോഗത്തിന് ഹരിയാനയിലെ ഗുരുഗ്രാം ആതിഥേയത്വം വഹിച്ചു. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് വിമുക്തി മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ റാലി നാളെ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾക്ക് പരിഹാരം കാണാൻ വിശദമായ പദ്ധതി തയ്യാറാക്കുമെന്ന് വനമന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്തെ മുഴുവൻ തരിശുനിലങ്ങളും കൃഷിയോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. വ്യാജമരുന്നുകൾ തടയുന്നതിനും വിതരണ ശൃംഖല കൂടുതൽ സുതാര്യമാക്കുന്നതിനുമായി 1945 ഡ്രഗ്സ് ചട്ടങ്ങളിൽ വരുത്തി കേന്ദ്ര സർക്കാർ. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഓൾഡ് ട്രാഫോർഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ വിവരണം കേൾക്കാം ഡൽഹി റിലേ. ന്യൂസ് ഓൺ എയർ ആപ്പിൽ അനന്തപുരി FM പരിപാടികൾ തുടരും.

0: ശ്രോതാക്കളെ, സന്ധ്യാഗീതം കേൾക്കാം. കനീഷ് പുനൂരിന്റെ രചന, ഇളയരാജ.
1: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd കുട്ടി. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
1: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. നമ്മൾ ഇന്ത്യക്കാരുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും ഏതാണ് എന്ന് ചോദിച്ചാൽ കൊച്ചുകുട്ടികൾക്ക് വരെ കൃത്യമായ മറുപടി ഉണ്ടാകും, ജനഗണമനയും വന്ദേ മാതരവും. എന്നാൽ മിക്കപ്പോഴും നാം പാടുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ രണ്ട് ഗാനങ്ങളുടെയും ചരിത്രത്തിലേക്ക് നമുക്ക് ഒന്ന് യാത്ര ചെയ്താലോ. ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം ഭാരതത്തിന്റെ ദേശീയ ഗാനമാണ്. ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോബൽ സമ്മാനാർഹനായ ബംഗാളി കവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ കവിതയിലെ വരികളാണ് പിന്നീട് ദേശീയ ഗാനമായി ഇന്ത്യൻ ജനത സ്വീകരിച്ചത്. 1911 December 27 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായി ആലപിച്ചത്. ടാഗോറും സരളാദേവിയും ചേർന്നാണ്. ബംഗാളിയിൽ രചിച്ച ആ ഗാനത്തിന് ഭാഗ്യവിധാത എന്നാണ് ആദ്യം പേരിട്ടിരുന്നത്. ശങ്കരാഭരണ രാഗത്തിൽ രാം സിംഗ് ടാക്കൂർ സംഗീതം നൽകിയ ഈ ഗാനം പിന്നീട് ഇംഗ്ലീഷിലേക്കും ഹിന്ദിയിലേക്കും മൊഴിമാറ്റി. 1950 January 24 ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത്. നിയമപ്രകാരം ഇന്ത്യയുടെ ദേശീയ ഗാനം പൂർണ്ണ

പ്രധാനമായി 52 സെക്കൻഡിനുള്ളിൽ ആലപിക്കേണ്ടതാണ്. ഔദ്യോഗികമായി നിശ്ചയിച്ചിട്ടുള്ള രീതിയിൽ ദേശീയ ഗാനം ആലപിക്കണമെന്നും ആലാപന വേളയിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നവരെല്ലാം ദേശത്തോടുള്ള ആദര സൂചകമായി എഴുന്നേറ്റു നിൽക്കണമെന്നും വ്യവസ്ഥയുണ്ട്. സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നിവ ആഘോഷിക്കുമ്പോഴും മറ്റ് ഔദ്യോഗിക ചടങ്ങുകളുടെ ആരംഭത്തിലും ചില നിശ്ചിത ചടങ്ങുകളുടെ അന്ത്യത്തിലും ദേശീയ ഗാനം ആലപിക്കണം എന്ന ചട്ടമുണ്ട്. വിദേശ ഭരണാധികാരികൾ ഭാരതം സന്ദർശിക്കുമ്പോഴുള്ള ചടങ്ങുകളിലും ഭാരതം വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഔദ്യോഗികമായി പങ്കെടുക്കുന്ന ചടങ്ങുകളിലും ബന്ധപ്പെട്ട രണ്ട് രാജ്യത്തിന്റെയും ദേശീയ ഗാനങ്ങൾ ആലപിക്കണമെന്നാണ് വ്യവസ്ഥ. അന്തർദേശീയ കലാ കായിക മേളകളിലും മറ്റും ദേശീയ ഗാനം ആലപിക്കുന്ന സമ്പ്രദായം അന്തർദേശീയമായി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ജനഗണമന ഇംഗ്ലീഷിലേക്ക് എഴുതിയതും ടാഗോർ തന്നെയാണ്. ഭാരതത്തിന്റെ ദേശീയ ഗീതമെന്ന നിലയിൽ പ്രസിദ്ധമാണ് വന്ദേ മാതരം എന്ന ദേശഭക്തിഗാനം. 1870 സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജി സംസ്കൃതത്തിലും ബംഗാളിയിലുമായി എഴുതിയതാണ് വന്ദേ മാതരം. 1937 കോൺഗ്രസ് ഇതിനെ ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. 1896 കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോർ ഈ കവിത ആലപിച്ചതോടെയാണ് ഇത് ശ്രദ്ധയാകർഷിക്കുന്നത്. ഭാരതാംബയെ സ്തുതിക്കുന്ന ഗീതമായാണ് ഇതിന്റെ രചന. ദേശ് എന്ന രാഗത്തിലാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആലാപന സമയം 3:10. 1882 പുറത്തുവന്ന ആനന്ദമഠം എന്ന പുസ്തകത്തിലാണ് ഈ ഗാനം ആദ്യമായി പ്രസിദ്ധീകരിക്കപ്പെട്ടത്. പിന്നീട് ജഡുനാഥ് ഭട്ടാചാര്യ ഈ ഗാനത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയുള്ള തീക്ഷ്ണമായ ശബ്ദമായി വന്ദേ മാതരം മാറി. ഭാരത മാതാവ് എന്ന സങ്കല്പം ആദ്യമായി പങ്കുവച്ചത് ഈ കവിതയിലാണ്. 1950 ജനുവരി 24 അന്നത്തെ രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് വന്ദേ മാതരം ദേശീയ ഗീതമായി പ്രഖ്യാപിക്കുന്നത്. ഇംഗ്ലീഷിലേക്ക് എഴുതിയത് അരവിന്ദ ഘോഷാണ്. മദർ ഐ ബൗ ടു ദീ എന്ന പേരിൽ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ജനഗണമന എന്ന നമ്മുടെ ദേശീയ ഗാനവും വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതവും തമ്മിൽ ചരിത്രപരമായും ഘടനാപരമായും ചില വ്യത്യാസങ്ങളൊക്കെയുണ്ട്. എന്നാൽ അവ നൽകുന്ന ആത്യന്തികമായ സന്ദേശം ഒന്നാണ്, മാതൃരാജ്യത്തോടുള്ള അതിരറ്റ സ്നേഹവും ആദരവും. ജനഗണമന ഭാരതമെന്ന ഈ മഹാരാജ്യത്തിന്റെ വൈവിധ്യത്തെയും പരമാധികാരത്തെയും വാഴ്ത്തുമ്പോൾ വന്ദേ മാതരം മാതൃഭൂമിയോടുള്ള ആഴമേറിയ ഭക്തിയും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ വീര്യവുമാണ് ഓരോ ഭാരതീയനിലും ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തവണ്ണം പ്രഖ്യാപിച്ചതുപോലെ വന്ദേ മാതരത്തിന് ജനഗണമനയ്ക്കൊപ്പമുള്ള തുല്യ പദവിയും ആദരവുമാണുള്ളത്. വിഭിന്നമായ ചരിത്ര പശ്ചാത്തലവും ഈണവുമുള്ള ഈ രണ്ട് ഗാനങ്ങളും വൈവിധ്യങ്ങൾക്കിടയിലും ഓരോ ഭാരതീയനിലും ഒരുപോലെ ദേശസ്നേഹത്തിന്റെ അഗ്നി പടർത്തുന്നു. ഭാരതമെന്ന ഒരൊറ്റ വികാരത്തിന് കീഴിൽ നമ്മെ എന്നും ഒരുമിപ്പിക്കുന്നു. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ അറിവുകളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം തിരിച്ചെത്താം. സൈനിങ് ഓഫ് പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം

0: അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.
1: ഗർഭകാലം ആഘോഷമാക്കാൻ കിൻഡർ ഹോസ്പിറ്റൽസ് ഒരുക്കുന്നു ജനനിമിത്രം പാക്കേജ്. ഗർഭിണികൾക്കായി 4 ആഴ്ച മുതൽ പ്രസവം വരെയുള്ള പ്രത്യേക പാക്കേജുകൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കിൻഡർ ഹോസ്പിറ്റൽസ്. അത്യാധുനിക നിലവാരത്തോടുകൂടി പ്രവർത്തനം ആരംഭിച്ച കിൻഡർ ഹോസ്പിറ്റലിൽ നവജാത ശിശു പരിചരണത്തിനുള്ള Level 3 NICU സേവനങ്ങളും കൂടാതെ ഗൈനക്കോളജി, പീഡിയാട്രിക്സ്, ഫീറ്റൽ മെഡിസിൻ, ജനറൽ മെഡിസിൻ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 7999444880. കിൻഡർ ഹോസ്പിറ്റൽസ് 2nd Kutty. ലെറ്റ് സെലിബ്രേറ്റ് പ്രഗ്നൻസി വിത്ത് കിൻഡർ ഹോസ്പിറ്റൽസ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. യാത്രകളെ മാറോട് ചേർക്കുന്നവരാണ് മലയാളികളിൽ ഭൂരിപക്ഷവും എന്നാണ് അനുഭവം. ഓരോ യാത്രയും സമ്മാനിക്കുന്ന ആനന്ദവും പുത്തൻ ഉണർവും പുതു രുചിഭേദങ്ങളും നവ്യാനുഭവങ്ങളും സൗഹൃദങ്ങളും തന്നെയാണ് ഇതിന് ആധാരമെന്ന് തീർച്ചയായും കരുതാം. 4 ചുവരുകൾക്കുള്ളിലെ ചെറിയ ഇലക്ട്രോണിക് സ്ക്രീനിൽ നിന്നുള്ള മോചനം കൂടിയാണല്ലോ യാത്രകൾ. എന്നാൽ സ്വന്തം പട്ടണത്തിലെ പ്രധാന കേന്ദ്രങ്ങൾ പോലും കാണാത്തവരും ഉണ്ടാകും. ഞങ്ങൾ നാളിതുവരെ നടത്തിയ യാത്രകളുടെ സംക്ഷിപ്തമാണ് സുന്ദര സഞ്ചാരം എന്ന യാത്രാ പങ്ക്തിയിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഞാൻ ടി സദാശിവൻ. ഇത്രയൊന്നും യാത്രാ സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലത്ത് സാഹസികമായി യാത്രകൾ നടത്തി അവയൊക്കെ പുസ്തകങ്ങളാക്കി മലയാളികൾക്ക് സമ്മാനിച്ച SK പൊറ്റക്കാടിനെ അഭിമാനത്തോടെ ഓർക്കാതിരിക്കാൻ ആകില്ല. ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രാവിശേഷങ്ങളാണല്ലോ സുന്ദര സഞ്ചാരത്തിലൂടെ പങ്കുവച്ചു വരുന്നത്. 36 ദ്വീപുകളുടെ കൂട്ടായ്മയായ ലക്ഷദ്വീപിൽ 10 തുരുത്തുകളിൽ മാത്രമേ ആൾവാസമുള്ളൂ എന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. വിമാനത്താവളമുള്ള ഏക ദ്വീപായ അഗത്തി ദ്വീപ് വിശേഷങ്ങൾ പങ്കിട്ടപ്പോൾ അന്താൻ ബീച്ചിൻ്റെയും ലഗൂൺ ബീച്ചിലെ അസ്തമയ കാഴ്ചകളും പറഞ്ഞിരുന്നു. പട്ടിയും പന്നിയും പാമ്പും കളവുമില്ലാത്ത ഈ നാടിൻ്റെ നന്മയിൽ സന്തോഷിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. നാളികേരവും മത്സ്യവും കൊണ്ടു മാത്രം ജീവസന്ധാരണം നടത്തുന്ന ദ്വീപുകാരുടെ മഹത്വം എത്ര പറഞ്ഞാലും മതിയാകില്ല. ലാളിത്യവും ആതിഥ്യ മര്യാദയും ഏറെയുള്ള ദ്വീപ് നിവാസികൾ ശാന്തശീലരും ആണ്. ആൾ താമസമില്ലാത്തതും ചെറുതുമായ കൽപ്പേറ്റി ദ്വീപ് യാത്രാവിശേഷങ്ങൾ പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. ബ്രിട്ടീഷ് നാവികന്റെ പ്രേമാഭ്യർത്ഥനയിൽ നിന്നും രക്ഷപ്പെടാൻ കടൽ തീരത്തെ പാറക്കെട്ടിൽ അഭയം തേടിയ ബി കുഞ്ഞിയെക്കുറിച്ചും ബി കുഞ്ഞിപ്പാറയ്ക്ക് ചുറ്റും നിന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിക്കുന്ന സഞ്ചാരികളെക്കുറിച്ചും പറഞ്ഞിരുന്നു. നമ്മുടെ അഭിമാനമായ അശോകമുദ്ര ആലേഖനം ചെയ്തിരിക്കുന്ന സ്തൂപത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. സ്തൂപത്തിന് സമീപം നിന്ന് കുറച്ച് ചിത്രങ്ങൾ പകർത്തിയ ശേഷം ബോട്ട് അടുപ്പിച്ചിരിക്കുന്ന തീരത്തേക്ക് നടന്ന കാര്യം പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും കടുത്ത ചൂട് വർഷിച്ചിരുന്ന പകലോൻ ശക്തി കുറഞ്ഞ് കടലിനെ പുൽകാൻ വെമ്പൽ കൊള്ളുകയായിരുന്നു. ഇവിടെ നിന്നുള്ള

അസ്തമയ കാഴ്ചയായിരുന്നല്ലോ കൽപ്പേറ്റി യാത്രയുടെ പ്രധാന ലക്ഷ്യം. മലിനീകരണം തീരെയില്ലാത്ത ലക്ഷദ്വീപിൻ്റെ തെളിഞ്ഞ ആകാശത്ത് വിരിയുന്ന അസ്തമയ കാഴ്ചയുടെ ചാരുതയാകെ നുകരാനായി സഞ്ചാരികളുടെ തിരക്കായി. നീലാകാശത്തിന് ചന്തം ചാർത്താൻ വെമ്പൽ കൊണ്ട വെൺമേഘങ്ങളാകെ തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു. തെളിഞ്ഞ ആകാശം നിറയെ നിറവിസ്മയം. പ്രകൃതിയുടെ ഇന്ദ്രജാലം മുഴുവൻ ആകാശത്ത് നിറപൊലിയായി നിറഞ്ഞു. ചുവന്നു തുടുത്ത അസ്തമയാർക്കിന് ചുറ്റും വർണ്ണപ്പൊലിമ തീർക്കുന്ന ആകാശം. ഹോളി ഉത്സവകാലത്ത് വാരി വിതറുന്ന നിറങ്ങളുടെ കൂട്ടായ്മ പോലെ ആകാശം പ്രോജ്വലിച്ചൊരു വർണ്ണചിത്രമായി സഞ്ചാരികൾക്ക് വിരുന്നേകി. ചുവന്ന സൂര്യൻ പ്രഭമങ്ങി സാഗരം പൂവി. ഇരുളിൻ്റെ കറുപ്പുമായി സാവധാനം സന്ധ്യ കടന്നു വന്നു. കടലിൻ്റെ നിറം ഇരുണ്ട നീല നിറമായി. ആകാശം കൂടുതൽ കറുക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ബോട്ടിൽ കയറി. മടക്കയാത്രയും ആവേശകരമായിരുന്നു. പാഞ്ഞു പോകുന്ന ബോട്ടിലേക്ക് വീശിയടിക്കുന്ന കാറ്റിൽ സന്ധ്യയുടെ തണുപ്പുണ്ടായിരുന്നു. ആകാശത്തപ്പോഴും ചെറു വെളിച്ചം തെളിഞ്ഞു നിന്നു. 7 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോം സ്റ്റേക്ക് സമീപമുള്ള തീരത്ത് ബോട്ടെത്തി. അടുത്ത ദിവസത്തെ പരിപാടികളുടെ ചെറിയൊരു രൂപരേഖ നൽകി ഗൈഡ് ഞങ്ങളെ യാത്രയാക്കി. നേരെ ഞങ്ങൾ ഹോം സ്റ്റേയിലേക്ക്. മനസ്സ് നിറയെ ആനന്ദ കാഴ്ചയുടെ ചിത്രങ്ങൾ അപ്പോഴും മിന്നി മറയുന്നുണ്ടായിരുന്നു. രാവിലെ മുതലുള്ള യാത്രയുടെയും അലച്ചിലിൻ്റെയും ആവേശത്തിൻ്റെയും കിതപ്പുമായി ഹോം സ്റ്റേയിലെത്തുമ്പോൾ ഞങ്ങൾക്കുള്ള ഭക്ഷണവുമായി പ്രിയപ്പെട്ടവർ എത്തിയിരുന്നു. വേഗം തന്നെ ഓരോരുത്തരായി കുളിച്ച് ഉപ്പുകാറ്റിൽ കിട്ടിയ ഉപ്പുപാട കഴുകി കളഞ്ഞ് ഭക്ഷണത്തിനായി ഡൈനിങ് ഹാളിൽ ഹാജരായി. രുചിയൂറും അത്താഴത്തിൻ്റെ ഒരു പ്രദർശന മേഖലയായി തീൻമേശ മാറിയിരുന്നു. ഇനി ഒരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.
1: സുന്ദരസഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. ലക്ഷദ്വീപ് വിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. കൽപ്പേറ്റി ദ്വീപ് സന്ദർശന വിശേഷങ്ങളാണല്ലോ പറഞ്ഞു വന്നത്. ബി കുഞ്ഞിപ്പാറയുടെ കഥയും പറഞ്ഞിരുന്നു. കൽപ്പേറ്റി ഐലൻഡിൽ നിന്നുള്ള അന്തിക്കാഴ്ച അതീവ ഹൃദ്യമായിരുന്നു. നിറങ്ങളുടെ മായാജാലം തീർക്കുന്ന സായം സന്ധ്യയിൽ അനുഭവിച്ച ആഹ്ലാദവും പറഞ്ഞിരുന്നു. കടലിലെ കുളിർകാറ്റേറ്റ് സന്ധ്യയ്ക്ക് തിരിയെ അകത്തിലേക്കുള്ള യാത്രയുടെ സുഖം ഓർക്കുമ്പോൾ ഇപ്പോഴും കുളിരുകോരുന്നു. രാത്രി ഹോം സ്റ്റേയിലെത്തിയപ്പോൾ അത്താഴവുമായി കാത്തിരിക്കുന്ന ദീപശ്രീ പ്രവർത്തകരെയാണ് കാണാനായത്. പെട്ടെന്ന് കുളിച്ചു വന്ന് ഡൈനിങ് ഹാളിൽ ഇരുന്ന കാര്യം പറഞ്ഞാണ് നമ്മൾ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ അത്താഴ വിശേഷങ്ങളിലേക്ക് കടക്കാം. രുചിയൂറും വിഭവങ്ങളുടെ ഒരു പ്രദർശന മേഖലയായി തീൻമേശ മാറിയിരുന്നു. ചോറ്, തോരൻ, സാമ്പാർ, ട്യൂണ മീൻകറി, അച്ചാർ, പപ്പടം എന്നിവയായിരുന്നു രാത്രി ഭക്ഷണത്തിനായി ഒരുക്കിയിരുന്നത്. ലക്ഷദ്വീപ് സസ്യാഹാരികൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ എല്ലാം ദ്വീപിന് പുറത്തുനിന്നും വരുന്നതിനാൽ വില വളരെ കൂടുതലാണ്. അതിനാൽ തന്നെ പച്ചക്കറികളുടെ ഉപയോഗം ഇവിടെ തുല്യവും തുച്ഛമാണ്. നാളികേരവും മത്സ്യവും മാത്രമാണല്ലോ ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവയുടെ ധാരാളിത്തം തന്നെയാണ് ദ്വീപിലെ ഭക്ഷണത്തിലും തെളിയുന്നത്. മത്സ്യസമ്പത്തിന് ഏറെ പേരുകേട്ട കൊല്ലം ജില്ലയിലാണ് താമസമെങ്കിലും ഐസിടാത്ത മത്സ്യം ലഭിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണല്ലോ. ഇവിടെ അപ്പപ്പോൾ പിടിക്കുന്ന മത്സ്യം കൊണ്ടാണ് കറിയും ഫ്രൈയും ഉണ്ടാക്കുന്നത്. അതിനാൽ തന്നെ അതിന്റെ രുചിയും ഗുണവും വേറിട്ടതും മേന്മയേറിയതും ആയിരിക്കുമെന്ന് പറയാൻ പാഴൂർ പടിവരെ പോകേണ്ട കാര്യമില്ല. കുഴമ്പ് പരുവത്തിലുള്ള മസാലയിൽ വെന്ത് കിടക്കുന്ന മീൻകറി കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം നിറയും. അത്രമേൽ ഹൃദ്യം. മീൻ കറിയായി ഉണ്ടായിരുന്നില്ല, പകരം മീനിൽ പറ്റിപ്പിടിച്ചിരുന്ന കുഴമ്പ് പരുവത്തിലുള്ള അരപ്പാണ് കറിയായി ഉപയോഗിച്ചത്. തമിഴ് ഭാഷയിലെ മീൻ കുളമ്പ് ഓർത്തുപോയി. സാമ്പാറിൽ പച്ചക്കറികളുടെ ധാരാളിത്തമൊന്നും ഉണ്ടായിരുന്നില്ല. വാഴക്കായ് തോരനും ക്യാബേജ് മെഴുക്കുപുരട്ടും ഗംഭീരം തന്നെ. പുളിശ്ശേരിയിൽ തേങ്ങയുടെ നേർക്കാഴ്ച അറിയാനുണ്ടായിരുന്നു. രാത്രിയാണെന്ന ബോധം മറന്നായിരുന്നു അന്നത്തെ അത്താഴം കഴിച്ചത്. ഏകദേശം അവിടെ എത്തിയ മത്സ്യവിഭവങ്ങൾ പൂർണ്ണമായി തീർന്നിരുന്നുവെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. അങ്ങനെ രണ്ടാം ദിനവും കാഴ്ചകളുടെയും അത്ഭുതങ്ങളുടെയും നിറച്ചാർത്തുമായി നിദ്രയിലേക്ക് നടന്നു നീങ്ങി. മൂന്നാം ദിനം ഉണർന്നത് തന്നെ കാറ്റിൻ്റെയും തിരമാലയുടെയും ശബ്ദം കേട്ടുകൊണ്ടാണ്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ച ശേഷം പ്രഭാത സവാരിക്കായി ഞങ്ങൾ കടൽ തീരം ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. വെള്ളമണൽ വിരിപ്പിട്ട തീരം തൊടാൻ മത്സരിച്ചെത്തുന്ന തിരമാലകളുടെ ചന്തം കണ്ടു നടക്കാൻ ബഹുരസമായിരുന്നു. സീ ബ്രീസ് എന്ന കടൽക്കാറ്റ് തലോടുന്ന പ്രഭാതം, സൂര്യനൊപ്പം കുളിരും കരയെ ഉണർത്തുന്ന സുപ്രഭാതം. ലക്ഷദ്വീപിൽ പൊതുവെ പക്ഷികൾ കുറവാണെങ്കിലും രാവിലെ കടൽ തീരത്ത് ഭക്ഷണം തേടിയെത്തിയ കുറച്ച് കിളികളെ കാണാൻ കഴിഞ്ഞത് കൗതുകമായി. പുതുമണ്ണിൽ ചവിട്ടിയുള്ള നടത്തത്തിന് വേഗത കുറവായിരുന്നു. ചൂണ്ടയിട്ട ശേഷം മരക്കോലും കോമ്പയിൽ കോർത്ത മത്സ്യങ്ങളുമായി നടന്നു പോകുന്ന ദ്വീപുകാർ, അകലെ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾ, നീലാകാശത്തിന്റെ ചന്തമാകെ വാരിപ്പൂശി ദർശന സൗഭാഗ്യം സമ്മാനിക്കുന്ന കടൽ, ആഴം കുറവുള്ള ഭാഗത്ത് ചലനരഹിതം, തീരത്താകട്ടെ വലിയ വടങ്ങൾ കൊണ്ട് തെങ്ങിൽ കെട്ടിയിട്ടിരിക്കുന്ന ധാരാളം

ബോട്ടുകൾ, തിരയിൽ ഉലയുന്ന ചന്തമുള്ള കാഴ്ച. ഇവിടെ കാവൽക്കാർ ആരും തന്നെ ഇല്ല എന്ന സത്യവും ഓർക്കണം. ക്രമസമാധാന നിലയുടെ ഭദ്രതയിൽ ഇവിടത്തുകാർ സമാധാനത്തോടെയാണല്ലോ കഴിയുന്നത്. കള്ളന്മാരോ നായ്ക്കളോ പന്നികളോ പാമ്പുകളോ ലക്ഷദ്വീപിൽ ഇല്ല എന്ന് പറഞ്ഞത് ഓർക്കുമല്ലോ. ഓരോ പുരയിടത്തിലും കൊന്നു കൂട്ടിയിട്ടിരിക്കുന്ന നാളികേരത്തിൽ നിന്ന് ഒന്നുപോലും നഷ്ടപ്പെടില്ല എന്നാണ് ഞങ്ങൾക്ക് ഭക്ഷണം നൽകാൻ എത്തിയവർ പറഞ്ഞത്. പരസ്പര സ്നേഹത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായി നമുക്ക് ദ്വീപവാസികളെ വിശേഷിപ്പിക്കാം. ഒഴിവ് സമയങ്ങളിൽ വീട്ടിന് മുന്നിൽ ഇരിപ്പിടങ്ങളിട്ട് അവയിലിരുന്ന് വർത്തമാനം പറയുന്ന ദ്വീപിലെ വനിതകളുടെ കാഴ്ച ആഹ്ലാദം പകരുന്നതായിരുന്നു. മരുമക്കത്തായ സമ്പ്രദായം നിലനിൽക്കുന്ന ഈ നാട്ടിൽ വധുവിൻ്റെ വീട്ടിലേക്ക് വരനെ വിവാഹം ചെയ്തു കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നടക്കുമ്പോൾ തന്നെ പലവിധ ചിന്തകൾ ഞങ്ങളെ ദ്വീപിൻ്റെ അസുലഭതയിലേക്ക് നയിച്ചു. അരമണിക്കൂർ നീണ്ട പ്രഭാത നടത്തം അവസാനിപ്പിച്ച് തിരികെ ഹോം സ്റ്റേയിലേക്ക് മടങ്ങി. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ച ശേഷം മടങ്ങിയെത്താം.

മടക്ക യാത്രയുടെ കുളിർമയും രാത്രി ഭക്ഷണത്തിൻ്റെ മേന്മയും പ്രിയ ശ്രോതാക്കളുമായി പങ്കുവച്ചത് ഓർക്കുമല്ലോ. പ്രഭാത സവാരിയിൽ കണ്ട കടലിൻ്റെ പ്രഭാത കാഴ്ചയും ചൂണ്ടയിട്ട് മീൻ പിടിച്ചെത്തുന്ന ദ്വീപുകാരെക്കുറിച്ചും പരാമർശിച്ചിരുന്നു. നാളിതുവരെ നിങ്ങൾ നൽകിയ പ്രോത്സാഹനം ഹൃദയത്തോട് ചേർക്കുന്നു. തുടർന്നും ശ്രോതാക്കളുടെ പിന്തുണ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. സ്നേഹനിധികളായ ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848557885 എന്ന മൊബൈൽ നമ്പറിൽ അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. വിനോദ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ലക്ഷദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. രാവിലെ 8 മണിക്ക് തന്നെ പ്രാതലെത്തി. ലക്ഷദ്വീപിലെ പരമ്പരാഗത ഭക്ഷ്യവിഭവങ്ങളിൽ ഏറെ പ്രശസ്തമായ കിലാഞ്ചിയായിരുന്നു പ്രഭാത ഭക്ഷണമായി ലഭിച്ചത്. തേങ്ങാപ്പീരയും അരിപ്പൊടിയും ചേർത്ത് തയ്യാറാക്കുന്ന ഒരു പ്രത്യേകതരം പലഹാരമാണ് കിലാഞ്ചി. ഞങ്ങൾക്ക് ലഭിച്ച കിലാഞ്ചി വളരെ നേർത്തതും അതീവ രുചികരവും ആയിരുന്നു. എന്നാൽ ചില ദ്വീപുകളിൽ ചെറിയ പത്തിരി രൂപത്തിലും ഇത് തയ്യാറാക്കാറുണ്ട്. അരിപ്പൊടിയിൽ ഉപ്പും ചൂടുവെള്ളവും ചേർത്ത് മാവ് മൃദുവായി കുഴച്ച് അതിലേക്ക് ചിരങ്ങിയ തേങ്ങ ചേർത്ത് യോജിപ്പിച്ച് ജീരകമോ ചെറിയുള്ളിയോ ചേർത്ത് ഇതിൻ്റെ രുചി വർദ്ധിപ്പിക്കാവുന്നതാണ്. കുഴച്ചു വച്ചിരിക്കുന്ന മാവ് ചെറിയ ഉരുളകളാക്കി കൈകൊണ്ട് പരത്തി ഇലയിൽ പൊതിയുകയോ തവയിൽ ചുട്ടെടുക്കുകയോ ചെയ്യാം. എന്നാൽ ഇതിനെ ആവിയിൽ വേവിച്ചും തയ്യാറാക്കാവുന്നതാണെന്ന് ഞങ്ങളോട് പറയുകയുണ്ടായി. പ്രാതലായോ വൈകുന്നേരത്തെ കാപ്പിയോടൊപ്പമോ ആണ് ദ്വീപ് നിവാസികൾ കിലാഞ്ചി ഉപയോഗിക്കുന്നത്. കിലാഞ്ചിയോടൊപ്പം നൽകുന്ന പഴം ചേർത്ത മധുരക്കറിയാണ് വിശേഷം. ഇതിനെ പഴക്കറിയെന്നോ മധുരക്കറിയെന്നോ വിളിക്കുന്നു. രുചികരവും വേറിട്ടതുമായ പ്രാതൽ കഴിഞ്ഞതോടെ ഡോൾഫിൻ ബാച്ചിന് പോകാനുള്ള അറിയിപ്പുമായി ഞങ്ങളുടെ ഗൈഡ് എത്തിച്ചേർന്നു. ഹോം സ്റ്റേക്ക് സമീപമുള്ള കടൽ തീരത്ത് നിന്ന് തന്നെയായിരുന്നു ഈ യാത്ര. എല്ലാവരും വേഗം റെഡിയായി. നീന്തുവാൻ പാകത്തിലുള്ള വേഷം ധരിച്ച് യാത്രയ്ക്കായി പുറത്തിറങ്ങി. ആവേശം ഇരട്ടിച്ചിരുന്നതിനാൽ നടത്തത്തിന് വേഗത കൂടിയിരുന്നു. സാധാരണയിൽ നിന്നും കുറച്ചുകൂടി വലിപ്പമുള്ള ബോട്ടായിരുന്നു യാത്രയ്ക്കായി ലഭിച്ചത്. അതുകൊണ്ട് തന്നെ കരയിൽ നിന്നും കുറച്ച് മാറിയായിരുന്നു ബോട്ട് നങ്കൂരമിട്ടിരുന്നത്. കടലിലൂടെ കുറച്ചു ദൂരം നടന്നു മാത്രമേ ബോട്ടിൽ കയറാൻ കഴിയുമായിരുന്നുള്ളൂ. ബോട്ടിൽ നിന്നും കരയിലേക്ക് ഇറക്കി വച്ചിരിക്കുന്ന ഏണിയിലൂടെ കയറിയാൽ മാത്രമേ നമുക്ക് ബോട്ടിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. സാഹസികമായ ഈ കയറ്റം നന്നായി ആസ്വദിക്കുവാൻ കഴിഞ്ഞതിൽ ആഹ്ലാദിക്കുന്നു. ലക്ഷദ്വീപിൽ നടത്തിയ ഓരോ പ്രവൃത്തികളിലെയും സാഹസികത ഒരു കീഴടക്കലിൻ്റെ സന്തോഷവും അഭിമാനവും നേടിത്തരുന്നതായിരുന്നു. ഡോൾഫിൻ ബാച്ചിന് ഞങ്ങളോടൊപ്പം മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടായിരുന്നു. വടക്കൻ മലബാറിൽ നിന്നെത്തിയ അവരുമായി ചങ്ങാത്തം കൂടാൻ അധികം സമയം ആവശ്യം ഇല്ലായിരുന്നു. ബോട്ടിൻ്റെ ശരവേഗത്തിലുള്ള യാത്ര അമ്പരപ്പിക്കും വിധം ആനന്ദദായകമായിരുന്നു. കടലിൻ്റെ വിരിമാറിലൂടെ സഞ്ചരിക്കുന്ന മറ്റ് ബോട്ടുകളിലെ യാത്രക്കാർ കൈവീശി അഭിവാദ്യം ചെയ്ത് കടന്നു പോകുമ്പോൾ ബോട്ടിന് പിന്നാലെ സഞ്ചരിക്കുന്ന ഓളപ്പാത്തിയിൽ നിന്നും ഇടയ്ക്കിടെ മത്സ്യങ്ങൾ പൊങ്ങിച്ചാടുന്നത് കാണാമായിരുന്നു. ഒരു കാര്യം പറയുവാൻ വിട്ടുപോയി. ബോട്ടിൽ പ്രവേശിപ്പിച്ചപ്പോൾ തന്നെ ലൈഫ് ജാക്കറ്റ് ധരിപ്പിക്കുവാൻ ബോട്ടിലുണ്ടായിരുന്നവർ മറന്നില്ല. ബോട്ടിൻ്റെ പിറകുവശത്ത് ഒരു കൂട്ടം സഞ്ചാരികൾ വനിതാ കൂട്ടായ്മ ഇടം പിടിച്ച് ഡോൾഫിൻ വാച്ച് സാർത്ഥകമാക്കുവാൻ മുൻകൈയെടുത്ത് ഇരുന്നു. ഞങ്ങൾ ബോട്ടിലെ കസേരകളിലിരുന്നാണ് ഡോൾഫിനുകളെ കാണാൻ ശ്രമിച്ചത്. ഇന്നത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഡോൾഫിൻ വാച്ച് വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ടി സദാശിവൻ.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
0: ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓരോ അക്ഷരങ്ങളും കോർത്തുവെച്ച്

ഓരോരോ വാക്കുകൾ, ആ വാക്കുകൾ കൂട്ടിയോജിപ്പിച്ച് ഓരോ വരികൾ, ആ വരികൾക്ക് അടുക്കും ചിട്ടയും നൽകിയപ്പോൾ അവിടെ മാനവ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന കാവ്യസങ്കല്പങ്ങൾ ഉണ്ടായി. സംഗീതവും ശബ്ദമാധുര്യവും അവയ്ക്ക് ജീവൻ നൽകി. സുന്ദര കാവ്യസങ്കല്പങ്ങൾ ശബ്ദമായും വരികളായും സംഗീതമായും നമ്മിലേക്ക് ഒഴുകിയെത്തി. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കലാപ്രതിഭകളും നമ്മുടെ പ്രിയപ്പെട്ടവരായി. ഇന്ന് റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിൽ നാം ആസ്വദിക്കാൻ പോകുന്നത് വ്യത്യസ്തമായ ശബ്ദം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും ആസ്വാദക ഹൃദയം കീഴടക്കിയ കലാകാരി സ്വർണലതയുടെ ഗാനങ്ങളാണ്.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. വേറിട്ട ശബ്ദവും ആലാപന ശൈലിയും കൊണ്ട് സംഗീത പ്രേമികളുടെ പ്രിയ ഗായികയായി മാറിയ സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഓർമ്മയിലെ മധുരസ്വരം എന്ന് തന്നെ നമുക്ക് സ്വർണലതയെ വിശേഷിപ്പിക്കാം. 1973 പാലക്കാട് ജില്ലയിലെ കിഴക്കേപ്പാറ എന്ന ഗ്രാമത്തിലാണ് സ്വർണലത ജനിച്ചത്. പിതാവ് പ്രശസ്തനായ ഹാർമോണിയം വാദകനും ഗായകനുമായ ചെറുക്കുട്ടി, മാതാവ് കല്യാണി, നിരവധി സഹോദരി സഹോദരന്മാരുള്ള സ്വർണലത സംഗീത പ്രേമികളുടെ കുടുംബത്തിലെ 9-ാമത്തെ കുട്ടിയാണ്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: എത്താം റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിന്റെ ഈ സംഗീതയാത്രയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. സുവർണ സംഗീതം ആസ്വാദക ഹൃദയങ്ങളിലേക്ക് എത്തിച്ച പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നത്.

ആന്തരികത കാത്തു സൂക്ഷിച്ച ഒരു ശബ്ദമായിരുന്നു സ്വർണലതയുടേത്. തന്റെ വ്യതിരിക്തമായ ശബ്ദത്തിലൂടെ അവർക്ക് ലഭിച്ച ഏത് തരത്തിലുള്ള ഗാനവും അതിശയകരമായി ആലപിക്കാനുള്ള കഴിവ് ഈ പ്രതിഭയ്ക്ക് ലഭിച്ചിരുന്നു. 1995 പുറത്തിറങ്ങിയ രംഗീല എന്ന ചിത്രത്തിലെ ഹേ രാമായേ ക്യാഹുവ എന്ന ഗാനം ഇന്ന് നാം അത്രയേറെ ആസ്വദിക്കുന്നുണ്ട്. സഹഗായകനായ ഹരിഹരനേക്കാൾ മികച്ച രീതിയിൽ പ്രണയത്തിനായുള്ള ദാഹത്തിന്റെ ആഴത്തിലുള്ള വികാരങ്ങൾ സ്വർണലത മികച്ച രീതിയിൽ പ്രകടിപ്പിച്ച ഒരു ഗാനമായിരുന്നു അത്.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: ഒരിക്കൽ കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഹൃദയഹാരിയായ ശബ്ദം കൊണ്ട് നമ്മെ ഏറെ വിസ്മയിപ്പിച്ച സ്വർണലത എന്ന അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാറിന്റെ സഞ്ചാരം. ഉച്ചാരണ ശുദ്ധി എന്നത് ഈ ഗായികയുടെ മറ്റൊരു പ്രത്യേകതയായിരുന്നു. ആദ്യ ഗാനത്തിൽ തന്നെ വ്യക്തമായ തമിഴ് ഉച്ചാരണം കണ്ടപ്പോൾ സ്വർണലത ഒരു തമിഴ് വംശജയല്ലെന്ന് ആരും കരുതിയില്ല. ഹിന്ദി, കന്നഡ, തെലുങ്ക് എന്നീ ഭാഷകളിൽ പാടിയപ്പോഴും അതിൽ മറ്റൊരു ഭാഷയുടെ ചെറിയ ചായ്വ് പോലും ഉണ്ടായിരുന്നില്ല. എസ് ജാനകിക്ക് ശേഷം ഇത്രയേറെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി ഗാനങ്ങൾ ആലപിച്ച ഒരു ഗായിക കൂടിയായിരുന്നു സ്വർണലത. പാലക്കാടാണ് ജനിച്ചതെങ്കിലും കർണാടകയിൽ വളർന്നതിനാലും വിദ്യാഭ്യാസത്തിനും മറ്റും കന്നഡ ഭാഷ ഉപയോഗിച്ചതിനാലും ഇഷ്ടഭാഷ കന്നഡ തന്നെയായിരുന്നു.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അനവധി സുന്ദര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. 1989 മുതൽ പിന്നണി രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു സ്വർണലത. പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥനാണ് ചലച്ചിത്ര ഗാന പിന്നണി ഗായികയായി സ്വർണലതയെ വാർത്തെടുത്തത്. കണ്ണൂർ രാജന്റെ സംഗീത സംവിധാനത്തിലാണ് സ്വർണലത ആദ്യമായി മലയാളത്തിൽ ഗാനമാലപിച്ചത്.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. നിത്യഹരിത ശബ്ദത്തിലൂടെ ഇന്നും ആസ്വാദക ഹൃദയങ്ങളിൽ സാന്നിധ്യമായിട്ടുള്ള സ്വർണലത എന്ന അതുല്യ പ്രതിഭയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ 3-ാം വയസ്സിലാണ് സ്വർണലത സംഗീത പഠനം ആരംഭിക്കുന്നത്. സ്വർണലതയിലെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ ആദ്യ അവസരം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകൻ MS വിശ്വനാഥനായിരുന്നു. പിന്നീട് ഇളയരാജ, AR റഹ്മാൻ, ദേവ, വിദ്യാസാഗർ, ഹാരിസ് ജയരാജ്, അനു മാലിക്, ശങ്കർ എസാലോയി, യുവാൻ ശങ്കർ രാജ, മണി ശർമ്മ തുടങ്ങിയ പ്രമുഖ സംഗീത സംവിധായകരുടെ കീഴിൽ ഗാനങ്ങൾ ആലപിച്ചു. 1994 കർത്തമ എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. 1991, 1994, 2000 മികച്ച ഗായികയ്ക്കുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ പുരസ്കാരവും സ്വർണലതയെ തേടിയെത്തി.

സന്തോഷവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM. ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക സ്വർണലതയുടെ ഗാനങ്ങളാണ് ഇന്നത്തെ മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1000 ചിറകുള്ള മോഹം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ ഗാനരംഗത്തേക്ക് സ്വർണലത കടന്നുവന്നു. ഹൈവേ, മിന്നാ മിനിങ്ങിനും മിന്നുകെട്ട്, തച്ചോളി വർഗീസ് ചേകവർ, വർണ്ണപ്പകിട്ട്, ഇൻഡിപെൻഡൻസ്, സത്യം, ശിവം, സുന്ദരം തുടങ്ങി നിരവധി മലയാള സിനിമയ്ക്ക് വേണ്ടി സ്വർണലത ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. എന്നാൽ ആ ശബ്ദ സൗകുമാര്യം തൻ്റെ 37 വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. മലയാളത്തിൽ മോഹം എന്ന ആൽബത്തിലാണ് ഒടുവിൽ പാടിയത്. എങ്കിലും നിരവധി മധുര മനോജ്ഞമായ ഗാനങ്ങളിലൂടെ ആ ശബ്ദ സാന്നിധ്യം ഇന്നും നമ്മുടെ ഹൃദയതാളങ്ങളിൽ സ്പന്ദിച്ചുകൊണ്ടിരിക്കുന്നു.

അടുത്ത ആഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു ഞാൻ ശ്രീലക്ഷ്മി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ്

0: 잠시.
1: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
2: ഹായ് കുഞ്ഞു കൂട്ടുകാരെ, ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. മൗലവിയുടെ ഉപദേശം എന്ന കുഞ്ഞു കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. നസറുദ്ദീൻ എന്ന പേരുള്ള ഒരു മൗലവി ഉണ്ടായിരുന്നു. അതീവ ബുദ്ധിശാലിയായിരുന്നു. ഒരിക്കൽ രാജാവ് മൗലവിയെ വിളിച്ച് രഹസ്യമായ തന്റെ ഒരാഗ്രഹം തുറന്നു പറഞ്ഞു. രഹസ്യമായ ആഗ്രഹം എന്തായിരുന്നോ? നല്ലവനായിട്ട് ജീവിച്ച് സ്വർഗരാജ്യത്ത് പോകണം. അതിന് എന്താണ് ഒരു എളുപ്പവഴി? നസറുദ്ദീൻ കുറെ ആലോചിച്ചു. ഓ, രാജാവിന്റെ ചോദ്യം കടുപ്പം തന്നെ. എങ്കിലും നസറുദ്ദീൻ പറഞ്ഞു, മഹാരാജാവേ, ഒരു വഴിയുണ്ട്. രാവും പകലും നിരന്തരം ഉറങ്ങുക. ഇത് കേട്ടപ്പോ രാജാവിന് ദേഷ്യം വന്നു. ഇത് രാവും പകലും ഒരുപോലെ എങ്ങനെ ഉറങ്ങാൻ പറ്റും? രാജ്യകാര്യങ്ങളൊന്ന് നോക്കണ്ടേ? നിനക്ക് തമാശ പറയാൻ പറ്റിയ കാര്യമാണോ ഇത്? നസറുദ്ദീൻ പറഞ്ഞു, അല്ല രാജാവേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. എപ്പോഴും കിടന്ന് ഉറങ്ങിയാൽ ഒരാൾക്ക് പാപം ചെയ്യാൻ കഴിയില്ലല്ലോ. ആഹാ, അത് ശരി. അപ്പോ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും കിടന്നുറങ്ങണം അല്ലേ? അതെ, പാപം ചെയ്യാതിരുന്നാൽ നിശ്ചയമായും അങ്ങേക്ക് സ്വർഗത്തിൽ പോകാമല്ലോ. രാജാവ് പിന്നെ ഒന്നും മിണ്ടിയില്ല. ഇയാളോട് ഇനി ഒന്നും ചോദിച്ചിട്ടും കാര്യമില്ല എന്ന് രാജാവ് മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹത്തിന്റെ സംശയം അവിടെ വെച്ച് തീർന്നു. നമ്മുടെ ഈ കുഞ്ഞു കഥയും ഇവിടെ വെച്ച് തീർന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്. ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദാരം
1: ശവും പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം. ഇത് റേഡിയോ സന്തുലം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.

റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗിയിലേക്ക് സ്വാഗതം. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഓർമ്മകളുടെ സുഗന്ധം പേറുന്ന മനോഹരമായ ഗ്രാമക്കാഴ്ചകൾ പ്രിയ ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഗ്രാമഭംഗി. നാട്ടുവഴികളും ഓലപ്പുരയും പത്തായവുമൊക്കെ ഇന്ന് ഓർമ്മകളുടെ താളുകളിൽ സ്ഥാനം പിടിക്കുമ്പോൾ അവയോടൊപ്പം തന്നെ ഓർമ്മകളിലേക്ക് ഒഴുകിയെത്തുന്ന ചില വർണ്ണ കാഴ്ചകളുമുണ്ട്. നാട്ടുവഴികളെയും വേലിവരമ്പുകളെയും മുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തെയുമൊക്കെ അലങ്കരിച്ച മനോഹരമായ നാട്ടുപുഷ്പങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി നാട്ടുവഴികളിലെ വർണ്ണ കാഴ്ചകളായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയാണ് പ്രിയ ശ്രോതാക്കളോട് സംസാരിക്കുന്നത്. നയനാനന്ദമായിരുന്ന ഒട്ടേറെ പുഷ്പങ്ങൾ ഇന്ന് കാണാനില്ല എന്നുള്ളത് വാസ്തവമാണ്. കാലാന്തരത്തിൽ പലതിനെയും കുറിച്ചുള്ള അറിവുകളും മാഞ്ഞു പോയിരിക്കുന്നു. ഓണക്കാലത്ത് കുന്നിൻ ചെരുവുകളിൽ വിരിഞ്ഞു നിന്നിരുന്ന കണ്ണാന്തളി പൂക്കളെ പറ്റിയും കാലത്തിന്റെ കുതിപ്പിൽ അവയും ഗ്രാമങ്ങളും എങ്ങനെ അപ്രത്യക്ഷമാകുന്നുവെന്നതിലുള്ള വേദനയും MT കണ്ണാന്തളി പൂക്കളുടെ കാലമെന്ന അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പിൽ പങ്കുവെക്കുന്നുണ്ട്. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ പിന്നീട് വന്ന തലമുറയ്ക്ക് ഇതിൽ എന്തൊക്കെ ലഭിച്ചിരുന്നു എന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സമയം തെറ്റാതെ കുന്നിൻ ചെരുവിൽ കണ്ണാന്തളി പൂക്കൾ വിടർന്നുകൊള്ളുമെന്ന് അദ്ദേഹം പറയുമ്പോൾ പ്രകൃതി ഘടികാരം എത്ര കൃത്യമായിരുന്നുവെന്നും തോന്നിപ്പോകും. ഈ കണ്ണാന്തളി പൂവിന് കാച്ചിപ്പൂവ്, പറമ്പൻ പൂവ്, കൃഷ്ണപ്പൂവ് എന്നുമൊക്കെ വിളിപ്പേരുണ്ട് കേട്ടോ. ആയുർവേദത്തിൽ അക്ഷിപുഷ്പി എന്ന പേരിലാണ് പരാമർശിക്കപ്പെടുന്നത്. മഴക്കാലം കഴിഞ്ഞ് മാനം തെളിയുമ്പോഴാണ് ഇവ പൂക്കുന്നത്. ഇവ പൂത്തു തുടങ്ങിയാൽ ഓണമായി എന്നാണ് സൂചന. അതുകൊണ്ട് ഓണപ്പൂവെന്നും പേരുണ്ട്. നമ്മുടെ നാട്ടുവഴികളിലും കുന്നിൻ ചെരുവുകളിലും ആറ്റുവക്കത്തും കുളക്കരയിലും വയൽവരമ്പുകളിലും തനിയെ കിളിർത്ത് ഗ്രാമഭംഗിയുടെ ചാരുത പകർന്ന നാട്ടുപൂക്കളെ പറ്റിയാണ് നാം ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തൊട്ടാൽ പിണങ്ങി നിൽക്കുന്ന തൊട്ടാവാടിയും ഓണത്തപ്പന് പ്രിയപ്പെട്ട തുമ്പപ്പൂവും പുഴക്കരയിൽ മാറി നിൽക്കുന്ന തകരപ്പൂവും എല്ലാം അതിൽപ്പെടുന്നു. പുഷ്പങ്ങളാൽ സമ്പന്നമായതിനാൽ നാട്ടിലെ ഏതൊരാഘോഷവും ഈ നാട്ടുപൂവുകൾക്ക് ഒരു പ്രാധാന്യം നൽകിയിരുന്നു. ദശപുഷ്പങ്ങളില്ലാതെ എന്ത് തിരുവാതിര. മനസ്സിനും ജീവിതത്തിനും ഐശ്വര്യവും സമൃദ്ധിയും സമ്മാനിക്കുന്ന കണിക്കൊന്നയില്ലാതെ എന്ത് വിഷുക്കണി. പിന്നെ പൂക്കളമില്ലാത്ത ഓണത്തെപ്പറ്റി ചിന്തിക്കാൻ സാധിക്കുമോ. അങ്ങനെ ജീവിതത്തിന്റെ ഏതെല്ലാം ഘട്ടങ്ങളിലാണ് നാട്ടുപുഷ്പങ്ങൾ സ്ഥാനം പിടിച്ചത്. വേലിപ്പടർപ്പിൽ പടർന്നു കയറിയ നിത്യകല്യാണി നമുക്ക് എന്നും കൗതുകമായിരുന്നു. സർവ്വസുഗന്ധവും വായുവിൽ കലർത്തി ചിരി തൂകി നിൽക്കുന്ന കല്യാണ സൗഗന്ധികം. പിന്നെ മനസ്സിലെ പ്രണയം പരിമളമാക്കി പൂത്തുലഞ്ഞ ചെമ്പകവും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM ഗ്രാമഭംഗി. ഗ്രാമഭംഗിയിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഗ്രാമഭംഗിക്ക് ചാരുത നൽകിയ മനോഹരമായ നാട്ടുപുഷ്പങ്ങളെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്കായി സമ്മാനിക്കുന്നത്. ഇത്തരത്തിൽ ഗ്രാമത്തിന്റെ മുഖശ്രീയായിരുന്ന ഈ നാട്ടുപുഷ്പങ്ങൾ സാഹിത്യത്തിലും സംഗീതത്തിലും പുരാണങ്ങളിലും വരെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. വഴിയോരങ്ങളിലെ നിത്യവസന്തങ്ങളായിരുന്നു കാക്കപ്പൂവും മുക്കുറ്റിയും മഞ്ഞ കനകാംബരവും തൊട്ടാവാടിയും തുമ്പയുമൊക്കെ. ഇന്നും പേരറിയാത്ത എത്രയോ പുഷ്പങ്ങൾ കണ്ണിനാനന്ദമായി നിലകൊള്ളുന്നുണ്ട്. ഇത്തരം പുഷ്പങ്ങൾ വർണ്ണക്കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, പലതിനും ഔഷധ ഗുണങ്ങൾ ഏറെയുണ്ട്. പാരിജാതത്തിന്റെ കൊമ്പിൽ ആരുടെയും അനുവാദത്തിന് കാത്തു നിൽക്കാതെ കയറി ചെല്ലുന്ന ശംഖു.

0: പുഷ്പം. ശംഖുപുഷ്പം പല നിറങ്ങളിൽ കാണാൻ സാധിക്കും. കാറ്റിലൂടെ ഒഴുകിയെത്തുന്ന ഇലഞ്ഞിപ്പൂവിന്റെ വാസന എത്ര കവിഹൃദയങ്ങൾ കീഴടക്കിയിരുന്നു. വീട്ടുമുറ്റത്തെ അലങ്കരിച്ചിരുന്ന മുല്ലയും പിച്ചിയും കനകാംബരവും ഗ്രാമത്തിന്റെ നിഷ്കളങ്കത പോലെ എപ്പോഴും സൗരഭ്യം പൊഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴും കൗതുകവും ആകർഷണവും തോന്നിയിരുന്നത് വടക്കേപ്പുറത്തേക്കുളത്തിലെ താമരയോടും ആമ്പലിനോടുമാണ്. പലപ്പോഴും കയ്യെത്തുന്നിടത്ത് താനുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മെ നോക്കി ചിരിക്കുമെങ്കിലും അഗാധമായ ആഴം പലപ്പോഴും ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവ മിക്കപ്പോഴും അപ്രാപ്യമായിരുന്നു. വയൽ വരമ്പത്ത് തിങ്ങി നിന്നിരുന്ന കുങ്ങിണി പൂവുകൾ, ഒപ്പം ഞാനുമുണ്ടെന്ന് പറയുന്ന അല്ലിത്താമരകൾ, നാട്ടുവഴിയാകെ പരവതാനി വിരിച്ച പവിഴമല്ലികൾ, ഒപ്പം മരമുല്ലയും, നിങ്ങൾ എന്നെ മറന്നോ എന്ന് പരിഭവിക്കുന്ന പൂവരശും, പിന്നെ ആകാശത്ത് നിന്ന് താഴേക്ക് നോക്കിച്ചിരിക്കുന്ന വലിയ ചീലാന്തി പൂവുകളും. ഒന്ന് ആലോചിക്കുമ്പോൾ ഇതൊക്കെ ഒരു വിസ്മയം തന്നെയല്ലേ. ഒരേ പുഷ്പങ്ങൾ പക്ഷേ പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. പല സാഹിത്യകൃതികളിലും ഗാനങ്ങളിലും പുഷ്പങ്ങളെ ഭാഗമാക്കാറുണ്ട്. അങ്ങനെ പല സാഹിത്യകൃതികളിൽ നിന്നും കേട്ടറിഞ്ഞ കഥകളിൽ നിന്നും ഒരിക്കലെങ്കിലും കാണണമെന്ന് അതിയായി ആഗ്രഹിച്ച പുഷ്പമാണ് നീലക്കൊടുവേലി. പ്രകൃതി ഘടികാരം കൃത്യമായി മനസ്സിലാക്കിയിരുന്ന നിരവധി പുഷ്പങ്ങളും ഈ നാട്ടുചെടികളിൽ ഉണ്ടായിരുന്നു. വിവിധ നിറങ്ങളിൽ നമുക്ക് കൗതുകം നൽകിയിരുന്ന നാലുമണിച്ചെടികളും പത്തുമണികളും അതിനുദാഹരണമാണ്. ഇത് മാത്രമല്ല കേട്ടോ, വഴിവക്കത്ത് തലയുയർത്തി നിന്നിരുന്ന കൃഷ്ണകിരീടം, ആനത്തകര, കിലുക്കി, ശീമക്കൊങ്ങിണി, കരിങ്കൂവളം, പഴമയുടെ ഗന്ധം പകരുന്ന കൈതപ്പൂവ്, കായാമ്പൂ, അശോകം, മണിമരുത്, ഇലവ്, പുന്നാഗം, കടമ്പ്, ചമത, എപ്പോഴും ഉന്മാദം പൊഴിക്കുന്ന പാലപ്പൂവ്, അങ്ങനെ പോകുന്നു ആ നിര. ഇനിയും എത്രയോ പുഷ്പങ്ങളെ നാം തിരിച്ചറിയാതെ പോയിട്ടുണ്ട്. ചിലതൊക്കെ നമ്മുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞിട്ടുണ്ടാകാം. ഒരുപക്ഷെ എപ്പോഴെങ്കിലും ഓർമ്മകളിൽ തെളിഞ്ഞു വരുന്ന ഒന്നായി ചിലത് മാറിയിട്ടുമുണ്ടാകാം. എത്ര നിറങ്ങളാണ്, എത്ര ഗന്ധങ്ങളാണ്, എത്ര വിസ്മയങ്ങളാണ് തനിക്ക് നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് MT വേദനിക്കുമ്പോൾ ഞാനും അത് തന്നെ ഓർക്കുന്നു. എത്ര നിറങ്ങൾ, എത്ര ഗന്ധങ്ങൾ, എത്ര വിസ്മയങ്ങൾ. ഇന്നത്തെ ഗ്രാമഭംഗി പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായെന്ന് കരുതട്ടെ. നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. അടുത്തയാഴ്ച വീണ്ടും എത്താം പുതിയ ഗ്രാമവിശേഷവുമായി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമഭംഗി. തയ്യാറാക്കി അവതരിപ്പിച്ചത് RJ ശ്രീലക്ഷ്മി. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558875 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: tuned to Radio Santhanam 90.4 FM for your favorite programs and music.
1: കമ്മ്യൂണിറ്റി റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഹലോ, ഹായ്, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്ക് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവീതിയിലേക്ക് സ്വാഗതം. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. വീണ്ടും പ്രഭാതം. പി ഭാസ്കരൻ സംവിധാനം ചെയ്ത് 1973 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. പ്രേം നസീർ, ശാരദ, പ്രേമ, ജോസ് പ്രകാശ് എന്നിവരാണ് ചിത്രത്തിൽ അഭിനയിച്ചവർ. പ്രശസ്ത കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിയാണ് ഈ സിനിമയ്ക്ക് കഥയും തിരക്കഥയും എഴുതിയത്. പി ഭാസ്കരൻ മാസ്റ്ററുടെ ലളിതമായ വരികൾക്ക് ദക്ഷിണാമൂർത്തി സ്വാമികൾ സംഗീത സംവിധാനം നിർവഹിച്ചു. കെ ജെ യേശുദാസിന്റെ മധുരമായ ആലാപനം.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രേമഗീതങ്ങൾ ബാലചന്ദ്രമേനോന്റെ സംവിധാനത്തിൽ 1981 തിയേറ്ററുകളിലെത്തിയ ചിത്രമാണ് പ്രേമഗീതങ്ങൾ. കഥ, തിരക്കഥ, സംഭാഷണം എല്ലാം ബാലചന്ദ്രമേനോൻ തന്നെ. അംബിക, ഷാനവാസ്, നെടുമുടി വേണു, ജോസ് പ്രകാശ് എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ. നിത്യഹരിത നായകനായ പ്രേംദസിന്റെ മകൻ ഷാനവാസ് ആദ്യമായി അഭിനയിച്ച ചിത്രം. ദേവദാസിന്റെ വരികൾക്ക് ജോൺസൺ മാസ്റ്റർ ഈണം നൽകി. യേശുദാസും ജാനകിയമ്മയും ചേർന്നാലപിച്ച ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പീലു രാഗത്തിലാണ്.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM ഗാനവേദി. വിചാരണ. ലോഹിതദാസ് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതി സി ബി മലയിൽ സംവിധാനം ചെയ്ത് 1988 പ്രദർശനത്തിനെത്തിയ മലയാള ചലച്ചിത്രം. മമ്മൂട്ടി, ശോഭന, മുകേഷ്, സീമ, നെടുമുടി വേണു, ശ്രീനാഥ്, ജഗതി ശ്രീകുമാർ, ലാലു അലക്സ് തുടങ്ങിയവരായിരുന്നു പ്രധാന അഭിനേതാക്കൾ. വിചാരണ തമിഴിലേക്ക് വിസാരണ എന്ന പേരിൽ ഡബ് ചെയ്യപ്പെട്ടു. തെലുങ്കിലേക്ക് വിചാരണ എന്ന പേരിൽ തന്നെയായിരുന്നു. തമിഴിൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം അവാർഡ് നേടി. എസ് രമേശൻ നായരുടെ മനോഹര വരികൾക്ക് ഔസേപ്പച്ചന്റെ ഇമ്പമാർന്ന ഈണം. ഈ ഗാനം എം ജി ശ്രീകുമാറും ചിത്രയും ആലപിച്ചിട്ടുണ്ട്. ഇന്ന് എം ജി ശ്രീകുമാർ പാടിയ ആ മനോഹര ഗാനം കേൾക്കാം.

0: സാന്ത്വനം 90.4 FM കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ, നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
1: അമ്മയ്ക്കൊരുമ്മ. ശ്രീകുമാരൻ തമ്പി രചന, സംവിധാനം, നിർമ്മാണം എന്നിവ നിർവഹിച്ച് 1981 പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രം. രതീഷ് നായകനായി അഭിനയിച്ച ഈ ചിത്രത്തിൽ സറീന വഹാബ് ആയിരുന്നു അദ്ദേഹത്തിന്റെ നായികയായി അഭിനയിച്ചത്. ജഗതി ശ്രീകുമാർ, ഹരി, രവി, കലാരഞ്ജിനി, ഭാഗ്യലക്ഷ്മി തുടങ്ങിയവർ ഈ ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങളായി പ്രത്യക്ഷപ്പെട്ടു. ശ്രീകുമാരൻ തമ്പി രചിച്ച ഈ ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം ദാസേട്ടന്റെ മധുരമൂർന്ന ആലാപനം. ആ ഗാനത്തിലേക്ക്.

മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. ഗാനവീഥിയിലെ അവസാന ഗാനത്തിലേക്ക്. അക്ഷരങ്ങൾ എം ഡി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത് 1984 പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രം. റോസമ്മ ജോർജാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ചിത്രത്തിൽ മമ്മൂട്ടി, ഭരത് ഗോപി, സീമ, സുഹാസിനി എന്നിവർ അഭിനയിച്ചിരിക്കുന്നു. മമ്മൂട്ടിക്ക് ഏറ്റവും നല്ല നടനുള്ള കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ അവാർഡ് ലഭിച്ചു. ഒ എൻ വി കുറുപ്പുമാഷിന്റെ സുന്ദര വരികൾക്ക് ശ്യാം എന്ന സംഗീത സംവിധായകന്റെ മികച്ച ഈണം. ഉണ്ണിമേനോൻ എന്ന ഗായകന്റെ ആലാപനം.

ഗാനത്തോടെ ഇന്നത്തെ ഗാനവീഥി ഇവിടെ പൂർണ്ണമാകുന്നു. ഇമ്പമാർന്ന ഗാനങ്ങളും ഗാനവിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ആഴ്ച കേൾക്കാം. സ്റ്റേ ട്യൂൺ ടു റേഡിയോ സാന്ത്വനം 90.4 FM. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ്.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗാനവീതി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ശ്രീജ അനിൽ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നിങ്ങളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ ഞങ്ങളിലൂടെ ട്യൂൺ ചെയ്യൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

മലയാളത്തിന്റെ ദാർശനികതയെക്കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട്

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

0: ഹാപ്പി.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. വിദേശ യാത്ര കഴിഞ്ഞ് തിരികെ അമേരിക്കയിലേക്ക് എത്തുന്ന ഗ്രീൻ കാർഡ് ഉടമകൾക്ക് പുതിയ പ്രതിസന്ധി. ക്രിമിനൽ കുറ്റാരോപണങ്ങളിൽ കോടതി അന്തിമവിധി പ്രസ്താവിച്ചിട്ടില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ളവർക്ക് സാധാരണ രീതിയിലുള്ള പ്രവേശനം നിഷേധിക്കാൻ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്ന് US സുപ്രീം കോടതി ഉത്തരവിട്ടു. 6-3 ഭൂരിപക്ഷത്തിലാണ് കോടതി ഈ നിർണായക വിധി പുറപ്പെടുവിച്ചത്. JP Morgan ചേസ് തങ്ങളുടെ പ്ലാനോ ക്യാമ്പസിലെ ചില ജീവനക്കാരെ പിരിച്ചുവിടുന്നു. ഈ വലിയ ഓഫീസിലെ മൊത്തം ജീവനക്കാരുടെ 2% ഈ പുനഃക്രമീകരണം ബാധിക്കും. 12,000-ലധികം ആളുകൾ ജോലി ചെയ്യുന്ന പ്ലാനോ ക്യാമ്പസിലെ പരിമിതമായ എണ്ണം തസ്തികകളിലാണ് നിലവിൽ വെട്ടിക്കുറയ്ക്കൽ നടപ്പിലാക്കുന്നത്. പിറവം നേറ്റീവ് അസോസിയേഷന്റെ വാർഷിക സംഗമം ന്യൂയോർക്കിലെ കേരള സെന്ററിൽ വെച്ച് July 18 വൈകിട്ട് 5 വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. ട്രൈ സ്റ്റേറ്റ് കേരള ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ August 22 നടക്കുന്ന ഓണാഘോഷങ്ങളുടെ ഭാഗമായി മെഗാ തിരുവാതിര സംഘടിപ്പിക്കുന്നു. ഫിലാഡൽഫിയയിലെ ക്യാൻസ് തിയേറ്ററിലാണ് ഓണാഘോഷം നടക്കുന്നത്. മാതാ ഡാൻസ് അക്കാദമിയുടെ ബാനറിൽ പ്രശസ്ത നൃത്ത പരിശീലകയായ ബേബി തടവനാലിന്റെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര അരങ്ങേറുന്നത്. തിരുവാതിരയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സൗജന്യ പരിശീലന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സംഘാടകർ അറിയിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണവില 4 താഴ്ന്ന നിലയിൽ. ഹോർമൂസ് കടലിടുക്ക് വഴി എണ്ണ നീക്കം ശക്തിപ്പെട്ടതും ഗൾഫ് മേഖലയിൽ യുദ്ധത്തെ തുടർന്ന് കുടുങ്ങിക്കിടന്ന ചരക്ക് കപ്പലുകൾ നീങ്ങാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമാണ് എണ്ണവില ഇടിയാൻ കാരണമായത്. എഥനോൾ കലർത്തിയ E20 ഇന്ധനം വാഹനങ്ങൾക്ക് സുരക്ഷിതമാണെന്നും ഇൻഷുറൻസ് പരിരക്ഷയോ ക്ലെയിമുകളോ അസാധുവാകില്ലെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. എഥനോൾ പെട്രോൾ വാഹനങ്ങളുടെ പ്രവർത്തനക്ഷമതയെ ബാധിക്കുമെന്നും ക്ലെയിമുകൾ നഷ്ടപ്പെടുത്തുമെന്നും സമൂഹ മാധ്യമങ്ങളിലും മറ്റും പ്രചാരണം തുടങ്ങിയതോടെയാണ് വിശദീകരണം. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

മൊഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

ഹായ്, ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.

ഉത്തമരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

പുരാണങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ. വാട്സ്ആപ്പ് നമ്പർ 8848558785.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.